ലോക സർവജ്ഞശക്തനഥ വത്സല സർവശേഷിൻ സ്വാമിൻ സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തനഥ വത്സല

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായതഃ സദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 5 ഞായറാഴ്ച. കൊലവർഷം 1201, മിഥുന മാസം 21 ചതയം നക്ഷത്രം. പ്രശസ്ത സൂഫി കവി ജലാലുദ്ദീൻ റൂമി പറഞ്ഞ ഒരു വാചകമുണ്ട്, നിങ്ങളുടെ വാക്കുകളുടെ ശബ്ദമല്ല, മറിച്ച് അതിൻ്റെ അർത്ഥമാണ് ഉയർത്തേണ്ടത്. കാരണം പൂക്കളെ വിരിയിക്കുന്നത് ഇടിനാദമല്ല, മറിച്ച് മഴത്തുള്ളികളാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ നമ്മൾ ശബ്ദമുയർത്തി സംസാരിക്കാറുണ്ട്. എന്നാൽ ബഹളങ്ങളല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളിലെ സത്യസന്ധതയും സ്നേഹവുമാണ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തൊടുക. ദേഷ്യത്തോടെയുള്ള ആക്രോശങ്ങളെക്കാൾ ശാന്തമായ ഒരു നല്ല വാക്കിന് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നവരോട് അല്പം സൗമ്യതയോടെ പെരുമാറാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടു.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: പ്രാർത്ഥന എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ചിലർ ചോദിക്കാറുണ്ട്, ദൈവമെന്നൊന്നുണ്ടോ? പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? നാം തിരിച്ചടികൾ പ്രതിബന്ധങ്ങളൊക്കെ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാം ദൈവഹിതമാണ്, അവിടുന്നെല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നൊക്കെ നാം പറയാറുണ്ട്. എല്ലാം ഭഗവാൻ മുമ്പേ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം? ഈ ചോദ്യം നാം ദൈവത്തോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ദൈവം ഒരു ചെറു പുഞ്ചിരിയോടെ ഇപ്രകാരമായിരിക്കും പറയുക, നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് ഒരു വേള ഞാൻ എഴുതിയിട്ടുണ്ടാകും, എന്നാൽ അതിനെ നീ എങ്ങനെ നേരിടും, എങ്ങനെ തരണം ചെയ്യും എന്നത് തീരുമാനിക്കുന്നത് ഞാനല്ല, നിന്റെ ഹൃദയമാണ്. അപ്പോൾ നല്ല ഹൃദയശുദ്ധി ഉണ്ടായാൽ നല്ല രീതിയിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ സാധിക്കും. അതിന് പ്രാർത്ഥന നല്ലതാണ്. ദൈവം പിന്നീട് മൊഴിഞ്ഞു, പ്രാർത്ഥന എന്നത് എന്റെ തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ളതല്ല, അത് നിന്നെ മാറ്റാൻ വേണ്ടിയാണ്. നിന്റെ മനസ്സിന് ധൈര്യം പകരാൻ, നിന്റെ കണ്ണുകളിൽ പ്രതീക്ഷ നിലനിർത്താൻ, വഴികൾ അടഞ്ഞു എന്ന് തോന്നുമ്പോഴും തളരാതെ ഇരിക്കാൻ, അതിനുവേണ്ടിയാണ് പ്രാർത്ഥന. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് കേട്ടിട്ടില്ലേ? വിശ്വാസം രക്ഷിക്കും എന്നും പറയാറുണ്ട്. പ്രാർത്ഥനകളിലൂടെ നമുക്ക് ശരിയായ വിശ്വാസം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ശരിയായ പ്രാർത്ഥന നമുക്ക് ആന്തരികമായ ശക്തി പ്രദാനം ചെയ്യുന്നു. അത് നമ്മെ കൂടുതൽ പക്വമതികളാക്കുന്നു. ഉദാഹരണത്തിന്, എല്ലാം തുറന്നു പറയുന്നത് സത്യസന്ധതയല്ല, അതുപോലെ എല്ലാം മറയ്ക്കുന്നത് കപടതയുമല്ല. എന്തു പറയണം, എന്തു സൂക്ഷിക്കണം എന്നറിയുന്നത് ആണ് യഥാർത്ഥത്തിൽ പക്വത. പക്വത നേടിയാൽ ജീവിതത്തിലെ പ്രധാന ധർമ്മങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും. ജീവിതത്തിലെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഭിമാനമുള്ളവരാകുക, എന്നാൽ ഒരിക്കലും അഹങ്കാരിയാകരുത്. വിനയമുള്ളവരാകുക, വിനയം നല്ലൊരു അലങ്കാരമാണ്, എന്നുവെച്ച് ലജ്ജാലു ആകാനും പാടില്ല. ദയയും ക്ഷമയുമുള്ള വ്യക്തിയാകുക എന്നതും ഒരു നല്ല ധർമ്മമാണ്, എന്നുവെച്ച് ഒരിക്കലും വിഡ്ഢിയാകാനും പാടില്ല. ധൈര്യമുള്ളവരാകുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ആവശ്യമാണ്. അത് ഒരു കാരണവശാലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് ഉപയോഗിക്കരുത്. മൗനം പാലിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്, അത് നിങ്ങളുടെ ബലഹീനതയായി മാറാത്തിടത്തോളം കാലം. ശക്തനായിരിക്കുന്നത് നല്ലതാണ്, എന്നുവെച്ച് വളരെ പരുക്കനായും പരുഷമായും പെരുമാറാൻ പാടുള്ളതല്ല. ഇങ്ങനെ ജീവിത വിജയത്തിനു വേണ്ട പക്വമായ ചിന്തകൾ പ്രാർത്ഥനകളിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. പ്രാർത്ഥന നമുക്ക് വിവേകം പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം വലിപ്പ ചെറുപ്പങ്ങൾ അകറ്റുന്നു. ചെറിയ വസ്തുക്കളും പ്രവൃത്തികളും ആണെങ്കിൽ പോലും ഒരുമിച്ചു ചേർന്നാൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. ചെറിയ ചെറിയ നാരുകൾ ഒരുമിച്ച് ചേർത്ത് കെട്ടി കയറാക്കിയാൽ അതുകൊണ്ട് മതയാനയെ പോലും തളയ്ക്കാൻ പറ്റും. ഇക്കാര്യത്തിൽ പ്രായവ്യത്യാസമോ സ്വത്തോ മറ്റു ഘടകങ്ങളോ ഒന്നുമില്ല. പ്രായം

എന്നത് ഒരിക്കലും ജീവിതത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്നതിനുള്ള ഒരു അളവുകോലല്ല. അത് നാം പിന്നിട്ട വഴികളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജീവിതം എന്നത് പിന്നിട്ട വഴികളിൽ നാം കണ്ടുമുട്ടിയ ആളുകളും മികച്ച അനുഭവങ്ങളുമാണ്. ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് ലഭിക്കുന്നത്. അല്ലാതെ വർഷങ്ങൾ കടന്നു പോകുന്നത് കൊണ്ടല്ല. കാലം കടന്നു പോകുന്തോറും മികവാർന്ന ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നല്ല ബന്ധം എന്നത് അടയാളപ്പെടുത്തുന്ന 100 കാര്യങ്ങളുണ്ട്. അതിൽ സൗഹൃദം, സ്വാതന്ത്ര്യം, സത്യസന്ധത, വിശ്വസ്തത, ഉൾക്കൊള്ളൽ, ഉള്ളു തുറന്ന് ഉള്ള ആശയവിനിമയം എന്നിങ്ങനെ പല കാര്യങ്ങളുണ്ടാകാം. നമ്മളെ ശരിയായി മനസ്സിലാക്കാൻ വിമുഖത കാണിക്കുന്ന ബന്ധങ്ങളുടെ നേരെ മുഖം തിരിക്കുക. കണ്ണു തുറന്നു നോക്കേണ്ടത് നമ്മുടെ കുറവുകളോടെ നമ്മെ ചേർത്തു പിടിച്ച് സ്നേഹിക്കുന്നവരെയാണ്. യഥാർത്ഥ സ്നേഹം ലഭിക്കുക അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 5-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ അൾജീരിയ ഏതാണ്ട് 132 വർഷം നീണ്ടുനിന്ന ക്രൂരമായ ഫ്രഞ്ച് കൊളോണിയൽ ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1962 ജൂലൈ 5-നാണ്. 8 വർഷത്തോളം നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ അൾജീരിയൻ സ്വാതന്ത്ര്യയുദ്ധത്തിനൊടുവിലാണ് അവർ വിമോചനം നേടിയത്. ഈ പോരാട്ടത്തിൽ ലക്ഷക്കണക്കിന് അൾജീരിയൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഈ ദിവസം അൾജീരിയയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ദിനമായി ആചരിക്കുന്നു. ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഇന്നത്തെ ആഗോള കറൻസിയായ അമേരിക്കൻ ഡോളർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഔദ്യോഗിക നാണയമായി കോണ്ടിനെന്റൽ കോൺഗ്രസ് അംഗീകരിച്ചത് 1785 ജൂലൈ 5-നാണ്. ഒരൊറ്റ കേന്ദ്രീകൃത നാണയ വ്യവസ്ഥയിലേക്ക് രാജ്യം മാറുന്നതിന്റെ ഭാഗമായായിരുന്നു ഈ തീരുമാനം. ദശാംശ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ ആദ്യത്തെ കറൻസി ഘടകങ്ങളിലൊന്നായിരുന്നു ഇത്. അമേരിക്കൻ ചരിത്രത്തിലും ആഗോള സാമ്പത്തിക ചരിത്രത്തിലും ഈ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശാസ്ത്ര സാങ്കേതിക ചരിത്രത്തിൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ചെയ്ത സസ്തനിയായ ഡോളി എന്ന ആട് ജനിച്ചത് 1996 ജൂലൈ 5-ന്. സ്കോട്ട്ലാൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഇയാൻ വെൽമുട്ട്, കീത്ത് ക്യാമ്പൽ എന്നീ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലാണ് ഒരു മുതിർന്ന ആടിന്റെ കോശത്തിൽ നിന്നും ഡോളിയെ വിജയകരമായി വികസിപ്പിച്ചെടുത്തത്. ജനിതക ശാസ്ത്ര ശാഖയ്ക്ക് പുതിയൊരു മുഖം നൽകിയ ഈ കണ്ടുപിടുത്തം വലിയ ശാസ്ത്രീയ നേട്ടമായി കണക്കാക്കപ്പെടുമ്പോഴും നിരവധി ധാർമ്മിക ചർച്ചകൾക്ക് വഴി തുറന്നു. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇതിഹാസ അത്ലറ്റ് പി ടി ഉഷ ജനിച്ചത് 1964 ജൂലൈ 5-നാണ്. കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ജനിച്ച അവർ ഏഷ്യൻ ഗെയിംസിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യക്കായി നിരവധി സ്വർണ മെഡലുകൾ വാരിക്കൂട്ടി. 1984 ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിൽ സെക്കൻഡിന്റെ 100ലൊരു അംശത്തിനാണ് അവർക്ക് വെങ്കല മെഡൽ നഷ്ടമായത്. എങ്കിലും ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ ചരിത്രം മാറ്റിയെഴുതാനും നിരവധി പെൺകുട്ടികൾക്ക് കായിക രംഗത്തേക്ക് വരാൻ പ്രചോദനമേകാനും അവർക്ക് സാധിച്ചു. ആധുനിക ടൂറിസം വ്യവസായത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന തോമസ് കുക്ക് ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക പാക്കേജ് ടൂർ സംഘടിപ്പിച്ചത് 1841 ജൂലൈ 5-നാണ്. ഇംഗ്ലണ്ടിലെ ലെസ്റ്ററിൽ നിന്നും ലഫ്ബറോയിലേക്ക് 540 ആളുകളുമായി ഒരു പ്രത്യേക ട്രെയിൻ യാത്രയാണ് അദ്ദേഹം നടത്തിയത്. യാത്രാ സൗകര്യങ്ങളും ഭക്ഷണവും അടങ്ങുന്നതായിരുന്നു ഈ പാക്കേജ്. ഈ വിജയകരമായ പരീക്ഷണമാണ് പിൽക്കാലത്ത് ലോക പ്രശസ്തമായ തോമസ് കുക്ക് ട്രാവൽ ഏജൻസിയുടെ രൂപീകരണത്തിലേക്കും ആഗോള വിനോദസഞ്ചാര വിപണിയുടെ വളർച്ചയിലേക്കും നയിച്ചത്. തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസ്വേല സ്പാനിഷ് സാമ്രാജ്യത്വത്തിൽ നിന്നും തങ്ങളുടെ ഔദ്യോഗിക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1811 ജൂലൈ 5-നാണ്. ഫ്രാൻസിസ്കോ ഡി മിരാൻഡയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആണ് ഈ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. സ്പെയിനിന്റെ ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ തെക്കേ അമേരിക്കൻ കോളനിയായിരുന്നു വെനസ്വേല. പിന്നീട് സൈമൺ ബൊളീവറുടെ നേതൃത്വത്തിൽ നടന്ന കഠിനമായ യുദ്ധങ്ങൾക്കൊടുവിലാണ് രാജ്യം പൂർണമായ പരമാധികാരം നേടിയെടുത്തത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തുമ്പപ്പൂവിലും വലിയൊരു പ്രപഞ്ചമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ജീവിതത്തിന്റെ നേർത്ത തമാശകളെ പോലും വലിയ തത്വചിന്തകളാക്കി മാറ്റിയ അക്ഷരങ്ങളുടെ സുൽത്താൻ. ഇന്ന് ജൂലൈ 5, മലയാള സാഹിത്യത്തെ സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് പറിച്ചു നട്ട പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്ന് 32 വർഷങ്ങൾ തികയുകയാണ്. കോഴിക്കോട് ബേപ്പൂരിലെ ആ മാംഗോസ്റ്റീൻ മരത്തണലിലിരുന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞ കഥകൾ ഇന്നും മലയാളി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. സാധാരണ എഴുത്തുകാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു ബഷീർ. എഴുതാൻ വേണ്ടി അദ്ദേഹം ഭാവനകൾ നെയ്തില്ല, മറിച്ച് തന്റെ ചോരയും നീരും കലർന്ന ജീവിതാനുഭവങ്ങളെ അക്ഷരങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇന്ത്യയിലുടനീളം അദ്ദേഹം നടത്തിയ ദീർഘമായ യാത്രകളും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അനുഭവിച്ച ജയിൽവാസവുമെല്ലാം അദ്ദേഹത്തിന്റെ ചിന്തകളെ കൂടുതൽ ദീപ്തമാക്കി. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ വേദനകളെയും പ്രണയത്തെയും ഇത്രമേൽ ആർദ്രതയോടെയും ഒപ്പം ഹാസ്യത്തിന്റെ അകമ്പടിയോടെയും അവതരിപ്പിച്ച മറ്റൊരു എഴുത്തുകാരനില്ല. മനുഷ്യരെ മാത്രമല്ല പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ സ്നേഹിച്ച പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം. കാക്കയും പൂച്ചയും പാമ്പും ഉറുമ്പുമെല്ലാം ഈ ഭൂമിയുടെ തുല്യ അവകാശികളാണ് എന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. വ്യാകരണത്തിന്റെ കടുംപിടുത്തങ്ങളില്ലാതെ സംസാരിക്കുന്ന അതേ ലാളിത്യത്തോടെ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത എഴുത്ത് ശൈലി മലയാള ഭാഷയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ പുണ്യമാണ്. രാജ്യം പത്മശ്രീ നൽകിയും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകിയും ഈ മഹാപ്രതിഭയെ ആദരിച്ചിട്ടുണ്ട്. ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുകയും ചിന്തിപ്പിച്ചുകൊണ്ട് കരയിപ്പിക്കുകയും ചെയ്ത ബഷീറിയൻ മാന്ത്രികതയ്ക്ക് കാലമേറെ കഴിയുമ്പോഴും തിളക്കം കൂടുകയുള്ളൂ. ആ മാംഗോസ്റ്റീൻ മരത്തണലിൽ നിന്ന് ഇന്നും ആകാശത്തേക്ക് ഉയരുന്ന ഗ്രാമഫോൺ സംഗീതം പോലെ ബഷീർ എന്ന നാമം നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കുന്നു. ബേപ്പൂർ സുൽത്താന്റെ അനശ്വര സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: Info@7.
5: Info@7 ലേക്ക് സ്വാഗതം. ഞാൻ ഹീര. അട്ടപ്പാടിയിലെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് മെത്തകൾ വിതരണം ചെയ്യാൻ താൽപര്യമുള്ളവരിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. 36 എണ്ണമാണ് ആവശ്യം. ജൂലൈ 10 വൈകിട്ട് 3:30 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0494-2-9-3-1-4. കുഴൽമന്ദം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മാലിന്യ നിർമ്മാർജ്ജന കുഴി നിർമ്മിക്കുന്നതിന് അംഗീകൃത നിർമ്മാതാക്കൾ അല്ലെങ്കിൽ വിതരണക്കാരിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ജൂലൈ 10 രാവിലെ 11 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0492-2-7-4-3-0. SRC കമ്മ്യൂണിറ്റി കോളേജിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി ജൂലൈ 15 വരെ നീട്ടി. യോഗ്യത 12-ാം ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ. സ്റ്റേഡിയത്തിന് സമീപം ബിസ്മി ഹൈപ്പർ മാർക്കറ്റിന് സമീപമുള്ള MES കോളേജാണ് ജില്ലയിലെ പഠന കേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 6238-3-2-2-0-2-1. ഒരിക്കൽ കൂടി 6238-3-2-2-0-2-1. തൃശൂരിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിൽ വിവിധ കോഴ്സുകളിൽ പ്രവേശനം ആരംഭിച്ചു. വിവരങ്ങൾക്ക് FCIKerala.org. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0487-2-3-8-4-2-5-3. ഒരിക്കൽ കൂടി ഫോൺ 0487-2-3-8-4-2-5-3. ഫോറസ്റ്റ് ട്രിബ്യൂണൽ സിറ്റിംഗ് SBI ജംഗ്ഷനിലുള്ള DTPC കോമ്പൌണ്ടിൽ നടക്കും. ആദ്യ ക്യാമ്പ് ജൂലൈ 9-10 തീയതികളിലും രണ്ടാം ക്യാമ്പ് ജൂലൈ 24-25 തീയതികളിലും നടക്കുമെന്ന് കോഴിക്കോട് ഫോറസ്റ്റ് ട്രിബ്യൂണലിൽ നിന്ന് അറിയിച്ചു. വടക്കഞ്ചേരി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ MCOM, MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളിൽ ഒഴിവുകളുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത, ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദം, ഇ ഗ്രാൻസിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് സൌജന്യമായിരിക്കും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8547-00-5042. ഒരിക്കൽ കൂടി 8547-00-5042. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലായി ഒഴിവുള്ള അധ്യാപക തസ്തികകളിൽ നിയമനം നടത്തുന്നു. കരാർ അടിസ്ഥാനത്തിലും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച 70 വയസ്സിൽ താഴെയുള്ള ജീവനക്കാരെ പുനർനിയമന വ്യവസ്ഥയിലുമാണ് നിയമിക്കുന്നത്. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ്, ജൂനിയർ റെസിഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, ലേഡി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലാണ് ഒഴിവുകൾ. ജൂനിയർ റെസിഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പോടും TCMC KSMC രജിസ്ട്രേഷനോടും കൂടിയുള്ള MBBS ആണ് കുറഞ്ഞ യോഗ്യത. July 9 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. വിവരങ്ങൾക്ക് GMC palakkad.in സന്ദർശിക്കുക. ഫോൺ 0491-295-1010. ഒരിക്കൽ കൂടി 0491-295-1010. പറളി ഉപജില്ലയിലുള്ള വിവിധ സ്കൂളുകളിലെ പ്രധാനാധ്യാപകർക്കും ഉച്ചഭക്ഷണ ചുമതലയുള്ള അധ്യാപകർക്കും പാചക തൊഴിലാളികൾക്കുമായി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് നൽകി. വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിധിയിൽ വരുന്ന ഉച്ചഭക്ഷണ പദ്ധതികളുടെ നിർവ്വഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. പിരായിരി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം രമേശ് പിഷാരടി MLA നിർവഹിച്ചു. പഞ്ചായത്തിൽ പുതുതായി സ്ഥാപിച്ച മഴമാപിനിയും ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി പച്ചക്കറി വിത്ത്, തൈകൾ, ജൈവകീടരോഗ നിയന്ത്രണ ഉപാധികളുടെ വിതരണവും ഫലവൃക്ഷ തൈകൾ, കാർഷിക യന്ത്രങ്ങൾ, ജൈവങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയും നടന്നു. ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

0: ഏഷ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9198954112, 04923225000.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ?
6: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരികൾ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ബ്രേക്ക് വിത്തൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-94002-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591-979-393-93.
1: എംപിയർ ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500-1280-38. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്രബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
6: നിങ്ങളൊരു മിന്നാമിനിങ്ങാണോ അതോ മൂർഖം പാമ്പാണോ? ഐ, വേഗം ഡിസൈഡ് ചെയ്ത് ഡിസൈഡ് ചെയ്തിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവല്ലേ, ഇത് തമ്മിലൊരു കോമ്പിനേഷൻ അത്ര സെറ്റ് അല്ലല്ലോ. മിന്നാമിനിങ്ങും മൂർഖൻ പാമ്പോ, മിന്നാമിനിങ്ങും മൂർഖൻ പാമ്പോ എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. ആ കഥ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേൾക്കുമ്പോ ആ കോമ്പിനേഷൻ അത്ര സൂപ്പർ ആയിട്ട് തോന്നുന്നില്ല. ഒരു കണക്ഷൻ കിട്ടാത്ത പോലെ ഉണ്ടല്ലേ. മിന്നാമിനിങ്ങാണോ മൂർഖൻ പാമ്പാണോ എന്നിപ്പോ പറയണ്ട, അതിപ്പോ ഡിസൈഡ് ചെയ്യണ്ട. ഞാൻ ഈ പറയുന്ന കഥ കൂടെ കേട്ടിട്ട് ഡിസൈഡ് ചെയ്യാം. വെൽക്കം ടു എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഒരു കാട്ടിലെ ഒരു കൊച്ചു മിന്നാമിനിങ് ഉണ്ടായിരുന്നു. ഒരു മൂർഖൻ പാമ്പും ഉണ്ടായിരുന്നു. ഈ മൂർഖൻ പാമ്പ് എപ്പോഴും മിന്നാമിനിങ്ങിന്റെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്യാണ്, അതിനെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. പാവം മിന്നാമിനിങ്ങല്ലേ. ഒരുപാട് ഈ മിന്നാമിനിങ് ആലോചിച്ചു കേട്ടോ. ഞാൻ വലിപ്പത്തിൽ ഇത്ര ചെറിയൊരു ജീവി, ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, എന്നിട്ടും ഈ പാമ്പ് എന്തിനാ എപ്പോഴും എന്റെ പിന്നാലെ ഇങ്ങനെ വരണേന്ന്. എത്ര ആലോചിച്ചിട്ടും ഈ മിന്നാമിനിങ്ങിന് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം മിന്നാമിനിങ് ധൈര്യമൊക്കെ സംഭരിച്ച് പാമ്പിനോട് നേരിട്ട് ചോദിക്കാൻ തീരുമാനിച്ചു. നാളെ ആവട്ടെ, ഞാൻ എന്തായാലും ഈ പാമ്പിനോട് ചോദിക്കും എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണേന്ന്. പിറ്റേന്നും പാമ്പ് പിന്നാലെ വന്നു. അപ്പൊ മിന്നാമിനിങ്ങ് ധൈര്യമൊക്കെ സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. ചോദിച്ചു, നമ്മൾ തമ്മിൽ മുൻപ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ പാമ്പ് പറഞ്ഞു, ഏ ഇല്ല, ഞാൻ എപ്പോഴെങ്കിലും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? പാമ്പ് വീണ്ടും പറഞ്ഞു, ഇല്ലെന്നേ. അപ്പൊ ഞാൻ നിന്റെ ഭക്ഷണമാണോ? പാമ്പ് പറഞ്ഞു, അതുമല്ല. അപ്പൊ മിന്നാമിനിങ്ങ് ആകെ കൺഫ്യൂഷനായി. പിന്നെ എന്തിനാ ഇവൻ എപ്പോഴും എന്റെ പുറകെ നടക്കണെന്ന് ചിന്തിച്ചുകൊണ്ട് മിന്നാമിനിങ്ങ് ആ ചോദ്യം ചോദിച്ചു, പിന്നെ എന്തിനാണ് നീ എപ്പോഴും എന്റെ പിറകെ വന്ന് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കണേന്ന്? അപ്പോഴാണ് ആ മൂർഖൻ പാമ്പ് ഒരു കിടിലൻ മറുപടി അങ്ങ് കൊടുത്തു. ആ മറുപടി ശരിക്കും ഞെട്ടിക്കുന്ന ഒരു മറുപടി ആയിരുന്നു. പാമ്പ് എന്താ പറഞ്ഞേന്നോ, നീ ഈ കടും ഇരുട്ടിലും കുറ്റാ കൂരിട്ടിലും ഇങ്ങനെ വെട്ടിത്തിളങ്ങി മിന്നുന്നത് കാണുമ്പോ എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നു, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയുള്ളൂ കഥ. ഈ കഥ മുൻപ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ചില മൂർഖൻ പാമ്പുകൾ ഉണ്ടാവും. നമ്മൾ അവരോട് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, അവരുടെ വഴിക്ക് പോയിട്ടുണ്ടാവില്ല, എങ്കിലും നിങ്ങളുടെ പിന്നാലെ നടന്ന് നിങ്ങളെ തളർത്താനും തോൽപ്പിക്കാനും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില മൂർഖൻ പാമ്പുകൾ ഉണ്ടാവും ജീവിതത്തിൽ. അതിന് കാരണം ഒരിക്കലും നിങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചവും കണ്ട് അവർക്കുണ്ടാവുന്ന ഈ മൂർഖൻ പാമ്പുകൾക്ക് ഉണ്ടാവുന്ന അസൂയയാണ്. അതാണ് ആ കഥ നൽകുന്ന ഒരു മോട്ടിവേഷൻ. ഒരു എന്താ പറയാ, പണ്ട് മോറൽ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു, അതിലിങ്ങനെ കുറെ കഥകൾ പഠിക്കാനുണ്ടായിരുന്നു. അതിലൊരു കഥയായിരുന്നു ഈ മിന്നാമിനിങ്ങിന്റെയും മൂർഖൻ പാമ്പിന്റെയും കഥ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ എത്ര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കഥയാണ് ഈ മിന്നാമിനിങ്ങിൻ്റെയും മൂർക്കം പാമ്പിൻ്റെയും കഥ. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് അധ്വാനമൊക്കെ ചെയ്ത് ലൈഫ് അപ്ഗ്രേഡ് ചെയ്തിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ചില ആളുകൾ വന്ന് വെറുതെ നെഗറ്റിവിറ്റിയും ഷെയ്ഡ്സും ഒക്കെ വാരി എറിഞ്ഞ് നമ്മൾ അവരോടൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ കാര്യം സിമ്പിളാണ്, അതൊരിക്കലും നിങ്ങളുടെ പ്രോബ്ലം അല്ല, അത് അവരുടെ പ്രോബ്ലമാണ്. നിങ്ങളുടെ ആ ഒരു ഗ്ലോ, ആ ഒരു ഓറ, അത് കോപ്പി അടിക്കാൻ പറ്റാത്തതിന്റെ വിഷമമാണ് അവർ കാണിക്കുന്നത്. നിങ്ങളുടെ സക്സസ് അവരുടെ കണ്ണിലാണ് കുത്തണത്. അപ്പൊ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത്, നിങ്ങളെ തളർത്താൻ നോക്കുന്നത്, തകർക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് മൈ ഡിയർ ഡാർലിങ്സ്, ഈ നല്ല പ്രഭാതത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. മറ്റുള്ളവരുടെ കണ്ണിന് കുത്തുന്നു എന്ന് കരുതി നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കെടുത്താൻ ആരെയും അനുവദിക്കരുത്, ഒരാളെയും അനുവദിക്കരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മെയിൻ ക്യാരക്ടർ എനർജിയിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കണം. ഹേറ്റേഴ്സൊക്കെ അവിടെ ഇരുന്ന് എന്താ പറയുക, വിഷമിക്കട്ടെ അല്ലെങ്കിൽ പിറകെ വന്ന് ശല്യം ചെയ്തോട്ടെ, പ്രശ്നമില്ല. ശല്യം ചെയ്യുന്നു, അവർക്ക് ശല്യമാണ് എന്ന് കരുതി ആ ലൈറ്റ് ഒരിക്കലും ഓഫാക്കാൻ പാടില്ല.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു ഫൈനൽ ടച്ച് എന്നോണം ഒരു കാര്യം കൂടെ പറയാം, ചില കാര്യങ്ങളൂടെ ഓർമ്മിക്കാം. കാരണമില്ലാതെ നിങ്ങളെ എപ്പോഴും വേദനിപ്പിക്കുന്ന ചില ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും, എങ്കിൽ ഉറപ്പിച്ചോ അതിന് കാരണം ഒരിക്കലും നിങ്ങളല്ല. പണ്ട് മോറൽ സയൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, വളരെ കുറച്ച് സമയം, ഒരു അരമണിക്കൂറൊക്കെ ഉള്ളൂ ആ ക്ലാസ്. ബാക്കിയുള്ള ക്ലാസ്സുകൾ 40 മിനിറ്റോളം ഉണ്ടാകുമ്പോൾ മോറൽ സയൻസ് മാത്രം ഒരു വെള്ളിയാഴ്ച ദിവസം ഏറ്റവും അവസാനത്തെ പീരീഡിലേക്ക് ചുരുങ്ങി. അപ്പോൾ അന്ന് ആ ക്ലാസ്സിൽ പഠിച്ച കഥയാണ് ഈ മിന്നാമിനിങ്ങിന്റെയും മൂർഖം പാമ്പിന്റെയും കഥ. മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറയുന്നത്, ചില ആളുകൾ നിങ്ങളെ വെറുക്കുന്നത് നിങ്ങളുടെ കുറവുകൾ കൊണ്ടല്ല, മറിച്ച് അവർക്ക് ഇല്ലാത്ത എന്തോ വലിയൊരു നന്മ നിങ്ങളിൽ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ തിളക്കം കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വിഷമമാണ് അസൂയയാണ്. അതുകൊണ്ട് ആരെയും ഓർത്ത് നിങ്ങളുടെ മൂഡ് കളയാൻ നിൽക്കേണ്ട. ആരെന്തൊക്കെ പറഞ്ഞാലും ആ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തിന്റെ സ്വിച്ച് അതെപ്പോഴും ഓൺ ആയിരിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഈ മിന്നാമിനിങ്ങിനെ കണ്ട് അസൂയപ്പെടുന്ന മൂർഖം പാമ്പിന്റെ കഥ നമ്മൾ എല്ലാവരും കേട്ടല്ലോ. ഇപ്പൊ സിനിമയിലേക്ക് നോക്കിക്കഴിഞ്ഞാലേ ചില ഡയലോഗ്സ് ഉണ്ട്, വളർച്ചയുടെ ലക്ഷണമാണ് ശത്രുക്കൾ ഉണ്ടാകുന്നത് എന്നൊരു ഡയലോഗ് ഉണ്ട്. അതുപോലെ വേറൊരു സിനിമയിൽ പറയുന്ന ഡയലോഗാണ്, നമ്മൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ചിലർക്ക് ഉണ്ടാകുന്ന ആ ഒരു കുശുമ്പുണ്ടല്ലോ, അത് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും ഒരു തോന്നൽ വരുന്നത്, എനിക്ക് കൂടുതൽ പവർ വരുന്നത്. സിനിമയിലെ ഹീറോസിനെ പോലെ തന്നെയാണ് നമ്മുടെ റിയൽ ലൈഫിലെ ഹീറോസും അല്ലെ. നമ്മൾ ജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചുറ്റും ഇരുന്ന് ചിലർ കുറ്റം പറയുകയും വെറുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ശരിയായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ മുന്നിൽ കൂടുതൽ എനർജിയോടെ തിളങ്ങി കാണിക്കുക എന്നതാണ് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പണി. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലെ സന്തോഷത്തിന്റെ സ്വിച്ച് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഫുൾ ഹാപ്പി ആയിട്ടിരിക്കും, അടിപൊളിയായിട്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ദാവായിന്റെ പി ആണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: നമസ്കാരം, വെൽക്കം ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ, സുനിൽ. കഴിഞ്ഞ ആഴ്ച ഗസ്റ്റ് റൂമിൽ ആരായിരുന്നു നമ്മളുടെ അതിഥി? റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറായിരുന്നു അല്ലെ? അദ്ദേഹം ഒരുപാട് വിശേഷങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും ഇന്നത്തെ ഗസ്റ്റ് റൂമിലും അദ്ദേഹം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ട്രെയിൻ ഓടിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, ഈ ട്രെയിൻ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന, നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ട്രെയിൻ ഓടിക്കുന്നത് എങ്ങനെയാണ്, ട്രെയിൻ ഓടിക്കുന്ന ആ ലോക്കോ പൈലറ്റുമാർ എത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്, അവർക്ക് ഉറക്കമുണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു ട്രെയിൻ ഓടിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാർ. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിച്ചാലോ?
5: സർ, അടുത്തൊരു കാര്യം വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരിക്കും മനുഷ്യന്മാര് ആ ട്രെയിനിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടുക, മറ്റു മൃഗങ്ങള്, ആന, പശു പോലെയുള്ള മൃഗങ്ങള് അത് വരിക. അത് മാത്രമല്ല, പലയിടത്തും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ട്രാക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും ആളുകളൊക്കെ. അപ്പോൾ ഈ സമയത്ത് എന്തായാലും ലോക്കോ പൈലറ്റിന് അത് ട്രെയിൻ നിർത്താനായിട്ട് പറ്റില്ലല്ലോ, അങ്ങനെ ഒരു ഇൻഫർമേഷൻ സിഗ്നലൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിലൂടെ അങ്ങ് പോവായിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരാളെ കൊല്ലാൻ പോവാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ചെയ്യുക?
6: ഇതിന് റെയിൽവേയിൽ പറയുന്ന റണ്ണോവർ എന്ന് പറയും. ഇങ്ങനെ മനുഷ്യന്റെ മേത്തൂടെ കയറി പോകുന്നത്, ആളുകളെ ഇടിക്കുന്നത് റണ്ണോവർ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ ആളുകൾ, പിന്നെ ഈ ഭൂമിയിൽ ഇത്രയധികം സ്ഥലം ഉള്ളപ്പോഴത്തേക്ക് എന്തിനാണ് ഈ ആളുകൾ റെയിൽവേ ട്രാക്കിൽ കൂടെ തന്നെ കയറി നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് തീരെ മനസ്സിലാകാത്തത്. കാരണം റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രെയിനിന് വേണ്ടി മാത്രമുള്ളതാണ്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അതൊരു പ്രൊഹിബിറ്റഡ് ഏരിയയാണ്. അപ്പം ആ സ്ഥലത്തേക്ക് അത് ട്രസ്പാസിങ്, അങ്ങനെ റെയിൽവേ ട്രാക്കിലേക്ക് കയറുന്നതിനെ ട്രസ്പാസിങ് എന്നാണ് പറയുന്നത്. ട്രസ്പാസ് ചെയ്യുന്നത് കുറ്റകരമാണ്, ശിക്ഷ കിട്ടേണ്ട പരിപാടിയാണത്. അവ ഒരിക്കലും, പിന്നെ ട്രെയിൻ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരാൾ ട്രാക്ക് നിൽപ്പുണ്ടെങ്കിൽ ട്രെയിനിന് ബസ്സിനെ പോലെ വലത്തോട്ടോ ഇടത്തോട്ടോ ചരിഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. അത് ട്രാക്ക് ബൗണ്ടാണ്, ട്രാക്ക് ബൗണ്ട് വെഹിക്കിളാണ് ട്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാഹചര്യങ്ങളിൽ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ആൾക്കാർ, ചിലര് ഏറ്റവും വലിയ പ്രശ്നം ഈ ഫോൺ, മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ആൾക്കാർ പോവുകയാണ് ഇപ്പം. ഇപ്പോഴത്തെ വളരെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് തീരെ കാമുകിയെ വിളിക്കുന്നു, അപ്പോൾ ലോകം മുഴുവൻ മറന്നു പോകും അല്ലേ? എല്ലാം മറന്നിട്ടാണ് കാമുകിയെ വിളിക്കുന്നത്. അതെ, പരിസരം മറന്നു വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ ഹോണടി ഒന്നും കേൾക്കില്ല, ഇല്ലില്ല. അത് അങ്ങനെ പുള്ളി ലയിച്ചങ്ങ് പോവുകയാണ്. മൊബൈലിലാണ് ഇപ്പൊ ഒരുപാട് പേര് മരിക്കുന്നത്, ഇപ്പൊ മൊബൈലിലാണ്. പിന്നെ ചിലർ അബദ്ധത്തിന് കർവിലൊക്കെ വരുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഒന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ട്രെയിൻ, ജീവിതത്തിൽ ഒരു 4 സെക്കൻഡ് ഇവർക്ക് ചിലവാക്കാമല്ലോ. ഒന്ന് നിന്നിട്ട് അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ ഇപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കുകയില്ല, നേരെ ട്രാക്കിലേക്ക് കയറണേ. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട്, അവിടുന്ന് ട്രെയിൻ വരുന്നു. ഇപ്പം നമ്മൾ ജഡ്ജ് ചെയ്യുന്ന പോലല്ല ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത്. ട്രെയിൻ, ഇപ്പോഴത്തെ ട്രെയിനുകൾക്കൊക്കെ വളരെ വേഗത കൂടുതലാണ്, പെട്ടെന്ന് ക്യുക്ക് ആക്സിലറേഷൻ ഒക്കെ ഉള്ള വളരെ വേഗതയിൽ വരുന്ന ട്രെയിൻ. നിങ്ങളുടെ പണ്ട് സൈറ്റിൽ കണ്ടിട്ടുള്ള ട്രെയിൻ വരാനുള്ള സമയത്തിനേക്കാൾ വളരെ പെട്ടെന്ന് ഇന്ന് ട്രെയിൻ വരും. അപ്പൊ ഇവര് ട്രെയിൻ അടുത്ത് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും, എങ്ങനെങ്കിലും ചാടി അപ്പുറത്ത് രക്ഷപ്പെടാമെന്നുള്ള രീതിയിൽ ഇവൻ ഇപ്പുറത്തോട്ട് ചാടി ആ ട്രെയിനിന്റെ മുമ്പിൽ നിന്നും സാഹസികമായ രീതിയിൽ പുള്ളി രക്ഷപ്പെട്ടു. പക്ഷെ നേരെ ചാടുന്ന അപ്പുറത്തെ ട്രാക്കിലേക്ക്, അതിലൂടെ വേറൊരു വണ്ടി വരുന്നുണ്ടാവും. അപ്പൊ പുള്ളി ഈ ട്രെയിൻ മാത്രമേ നോക്കുന്നുള്ളൂ, അങ്ങനെ നേരെ സ്വർഗത്തിലേക്ക് പോകും. ഇപ്പുറത്തു നിന്ന് സാഹസികമായിട്ട് രക്ഷപ്പെട്ടയാൾ നേരെ മേളിലേക്ക് പോകുന്ന അവസ്ഥ, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മനുഷ്യർ. എന്റെ ജീവിതത്തിലൊക്കെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരുപാട്, ഇത് യൂട്യൂബ് ചാനലിനകത്ത് സ്ഥിരം പറയുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയാതിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു പ്രാവശ്യം ചാലക്കുടി സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ അന്നേരം ബുഷിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു എഞ്ചിൻ മാത്രം ആയിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയമാണ്. ആൾക്കാർ വെയിറ്റ് ചെയ്യാത്ത ജീവിതത്തിൽ തിരക്ക് പറയുന്നതിന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞാണ്, ഒരു അമ്മയും മോളും കൂടെ, ഒരു 12 വയസ്സായ ഒരു മോളും കൂടെ രണ്ട് അമ്പലത്തിൽ പോയിട്ട് വരികയാണ്, കയ്യിൽ അങ്ങനെ പോകാനൊക്കെ ഇരിപ്പുണ്ട്. ആ ചാലക്കുടിയിലെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു എക്സ്പ്രസ് ട്രെയിൻ വരുന്നുണ്ട്, നീണ്ട ഹോൺ അടിക്കുന്നുണ്ട്, അവര് കണ്ടിന്യൂസ് ഹോൺ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഈ അമ്മ ആദ്യം മോളെ പിടിച്ചോണ്ട് ട്രാക്കിലോട്ട് ഒന്ന് കയറി തിരിച്ചിറങ്ങി, ഇവർ ആലോചിക്കുകയാണ് ട്രാക്കിൽ കയറിയിട്ട്, പെട്ടെന്ന് പെട്ടെന്ന് ചാടത്തുമില്ല, അങ്ങോട്ട് പോയാൽ രക്ഷപ്പെടും ഇങ്ങോട്ട് പോയാൽ രക്ഷപ്പെടും എന്നൊരു ഒരു സെക്കൻഡ് വരെ ആലോചിക്കും, സെക്കൻഡുകൾക്ക് വിലയുണ്ടല്ലോ. ഒന്ന് അവർ നിന്നിട്ട് തിരിച്ചു വരണമെന്ന് അന്ന് ആലോചിച്ചിട്ട് പിന്നെ തള്ളം മുന്നോട്ട് പോയി.

0: ട്രസ്പാസിങ് തെറ്റാണ് എന്നാലും അവർ പാസ് ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു. ആ എത്ര ബുദ്ധിമുട്ട്, ആ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എത്ര നാൾ അവർ ഹോസ്പിറ്റലിൽ ചെലവാക്കിയിട്ടുണ്ടാകും, എത്ര രൂപ അവർക്ക് ജീവിതത്തിൽ ചെലവായിട്ടുണ്ടാകും, എന്നിട്ട് ആ കുട്ടിക്ക് യഥാർത്ഥ ജീവിതം തിരിച്ചു കിട്ടുമോ? അതുമില്ല. ഇങ്ങനെ ആൾക്കാർക്ക് വളരെ തിരക്കാണ്, തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ റെയിൽവേ ട്രാക്കിന് മുകളിൽ കൂടെ ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട്. 25 kV അതിന്റെ ഹൈ വോൾട്ടേജാണ്. അപ്പം ഇതിന് ഇപ്പോഴത്തെ കുട്ടികളുടെ പലരുടെയും സാഹസികതയാണല്ലോ, കുട്ടികളുടെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല, ചോരത്തളപ്പ് സാഹസികതയാണ്. അവര് കമ്പാർട്ട്മെന്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ഇതിന്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് പിന്നെ ഇതെടുക്കുക,
1: സെൽഫി എടുക്കുക.
0: സെൽഫി എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ഇൻഡക്ഷന്റെ ഒരു ഇതുണ്ട്, ഹൈ വോൾട്ടേജ് ലൈനാണ് ഈ പോകുന്നത്. അതിന്റെ ചുറ്റിനുള്ള ഇലക്ട്രിക് ഫീൽഡ് ആ ലൈനിൽ നമ്മൾ തൊടണ്ട, ലൈനിൽ തൊടാതെ തന്നെ അതിന്റെ ചുറ്റിനു ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിന് അടുത്തേക്ക് നമ്മൾ കൈ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇലക്ട്രിക് ആർക്കുണ്ടായിട്ട് കറണ്ട് ചാടി വരികയാണ്. ഇലക്ട്രിക് ആർക്കുണ്ടായിട്ട് നമുക്ക് സിവിയർ വോൾട്ടേജ് ആണ്. ഇതെന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഒരു ഇൻസിഡന്റ് ഞാൻ ഇപ്പോഴും വ്യക്തമായിട്ട് ഓർക്കുകയാണ്. അതായത് പിന്നെ അന്ന് ഞാൻ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, തമിഴ്നാട്ടിൽ കൂടെ വരുന്ന വണ്ടിയാണ്, തമിഴ്നാട്ടിൽ കൂടെ വരുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനാണ്. പകൽ വൈകുന്നേരം ഒരു 3-4 മണി സമയമാണ്. ഒരാൾ ചെയിൻ പുള്ളി നിർത്തിയപ്പോഴത്തേക്ക് അന്നേരത്തേക്കും ചെയിൻ പുള്ളി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ലോക്കോ പൈലറ്റ് പറഞ്ഞു വന്ന് പോയിട്ട് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കുറേ താഴെ ഇറങ്ങി നിൽപ്പുണ്ട്, നാട്ടുകാരുമൊക്കെ വന്ന് കൂടി നിൽപ്പുണ്ട്. നോക്കുമ്പോഴത്തേക്ക് ഒരു തലയ്ക്ക് ചെറിയ സുഖമില്ലാത്ത ആള്, വലിയ സുഖമില്ലാത്തെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം കുറച്ച് മയക്കുമരുന്നൊക്കെ കഴിച്ചിട്ടുള്ളവനായിരിക്കും, ചെറുപ്പക്കാരനാണ്, ഒരു 25-30 പ്രായമുണ്ട്. ഇയാള് ഈ പിന്നെ കമ്പാർട്ട്മെന്റിന്റെ മേളിൽ കയറി നിൽക്കുകയാണ്, റൂഫിൽ കയറി നിന്നിട്ട് ഷർട്ട് ഊരിയിട്ട് തലയിൽ കെട്ടിയിട്ടുണ്ട്, എന്നിട്ട് ഇത്ര സ്ഥലത്തുള്ള ഒരു വടി ഇവിടെ തിരികെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ആൾക്കാരെല്ലാരും ഇങ്ങനെ കണ്ടോണ്ട് താഴോട്ടിറങ്ങി, കാരണം ലൈനുണ്ടല്ലോ, ഇലക്ട്രിക് ലൈൻ ഉണ്ട്, പിന്നെ ആളിനെ മുകളിൽ വെച്ചോണ്ട് നമുക്ക് വണ്ടി പോകാൻ പറ്റത്തില്ല, താഴോട്ടിറങ്ങി എന്ന് വിളിച്ചു പറയാണ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൾക്കാരെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഹരം കയറിയിട്ട് ഈ വാള് ഇങ്ങനെ ഊരിയെടുത്തു, വാളല്ല വടി, വാള് പോലെ ഊരിയെടുത്തു. എന്നിട്ട് വടക്കംവീരകഥയിലെ ഡയലോഗ് ഉണ്ടല്ലോ, മമ്മൂട്ടിയുടെ ഡയലോഗ്, ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്കി വിളക്കാൻ കൊല്ലന് 16 കൊടുത്തവൻ ചന്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അടയോ, ഇതിങ്ങനെ പുള്ളി ഇതൊക്കെ വീശിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് അതിന്റെ ആ റൂഫിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ പരിപാടികളൊക്കെ കാണിക്കാണ്. ഞങ്ങൾ താഴോട്ട് വാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ ഗാർഡ് വന്നു. ഗാർഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് സ്റ്റേഷനിലേക്കോ കൺട്രോൾ ഓഫീസിലേക്കോ വിളിച്ച് പറഞ്ഞിട്ട് ഒഴിച്ച് സപ്ലൈ കട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത് അങ്ങോട്ട് വിളിക്കാനുള്ള ഞങ്ങൾ തീരുമാനമെടുത്ത് ഫോൺ എടുക്കുകയും ഉണ്ട്. അപ്പോഴത്തേക്ക് ഇത് അതിനകത്ത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് ചന്തുവിനെ വെല്ലുവിളിക്കാൻ ഇനി ആരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് എടുക്കുക പട്ടയാന്നും പറഞ്ഞൊരു സൗണ്ട്. പുള്ളി ആ വെല്ലുവിളിക്കാനായിട്ട് ഞാൻ വാപ്പോട്ട് വീശിയതാണ്, ആ കൈ ആ ഭാഗത്ത് കൊണ്ടിട്ട് പട്ടയാന്നും പറഞ്ഞുകൊണ്ട് ഒരു അടിയാണ് അടിച്ചിട്ട് ഇയാള് തെറിച്ചു വീണിട്ട് തലയിൽ കെട്ടിയിരുന്ന അത് കത്തി കഴിഞ്ഞിട്ട് കത്തി മുഖത്തൊക്കെ തീയങ്ങൾ പിടിച്ചിട്ട് ശരീരം മുഴുവനും പുള്ളി ആളവിടെ മരിച്ചു കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇൻസിഡന്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാറുണ്ട്.
1: ഇങ്ങനെ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഇടിച്ചിട്ട് അങ്ങ് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ?
0: അത് തീർച്ചയായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. നമുക്ക് നിർത്താൻ പറ്റുകയാണെങ്കിൽ നിർത്തുകയും അയാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ രക്ഷപ്പെടുത്തുകയും
1: വേണം.
0: ഉണ്ട്. അപ്പൊ പക്ഷേ പലപ്പോഴും ഉള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഇടിച്ചു കഴിഞ്ഞാല് ഈ ട്രെയിൻ വരുന്ന 100-110 km വേഗതയിലാണ്. 100-110 km വേഗതയിൽ വന്ന് നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി നിൽക്കണമെങ്കിൽ ഒരു കിലോമീറ്ററിന് അപ്പുറത്ത് പോയിട്ട് വണ്ടി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ കൈനറ്റിക് എനർജി, ഓടി വരുന്ന വണ്ടിക്ക് അത്രയ്ക്ക് കൈനറ്റിക് എനർജിയാണ്, അതിന് എത്ര വലിയ വണ്ടിയാണ്, അതിന്റെ മാസ് എത്രയാണ്, അതിന്റെ വെലോസിറ്റി എത്രയാണ്, അപ്പോൾ അതിന്റെ മൊമെന്റം അത്ര വലിയ മൊമെന്റമാണ് ആ വണ്ടിക്കുള്ളത്. അതുകൊണ്ട് അത് പെട്ടെന്ന് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കാറിന്റെയോ ലോറിയുടെയൊക്കെ പിടിച്ച് സഡൻ ബ്രേക്ക് പിടിക്കുന്ന പോലെ ഞങ്ങൾ സഡൻ എമർജൻസി ബ്രേക്ക് ഉണ്ട് അതിനകത്ത്, എമർജൻസി ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യും. ആളിനെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്യും, ഹോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, ഒരു കൈ ഇങ്ങനെ വയ്ക്കും, അയക്കൊന്നും പറ്റരുത് നമ്മിച്ചുകൊണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്യുക, ഹോൺ അടിക്കുക, ഒരു കൈ ഇങ്ങനെ വയ്ക്കുക. അപ്പൊ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വണ്ടി നിൽക്കത്തില്ല, വണ്ടി നിൽക്കില്ല. അങ്ങനെ കാലിന്റെ വണ്ടി നിൽക്കണമെങ്കിൽ അതിന് 3 ഘടകങ്ങളുണ്ട്, വണ്ടിയുടെ വേഗത ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടിയുടെ വേഗത, 2 വണ്ടി എത്ര ലോഡ് ഉണ്ടെന്നുള്ളത്. ഇപ്പൊ MD ആയിട്ടുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നിൽക്കും, പക്ഷെ ഫുൾ ലോഡ് വണ്ടികളാണെങ്കിൽ ലോഡ് ഉണ്ടെങ്കിൽ വണ്ടി അത്ര പെട്ടെന്ന് നിൽക്കും. പിന്നെ ഗ്രേഡിയന്റ്, ഇറക്കമാണെങ്കിൽ വണ്ടി നിൽക്കാൻ വളരെ താമസം വരും, ലെവൽ സെക്ഷൻ ആണെങ്കിലും കുറച്ചുകൂടി താമസം, കയറ്റമാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം നിൽക്കും. അങ്ങനെ ഈ 3 ഘടകങ്ങൾ ചേർന്നിട്ടാണ് വണ്ടി നിൽക്കേണ്ടത്. അപ്പൊ ഇയാള് പിന്നെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് നിർത്തണമെന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ആൾ

0: എസ്കേപ്പ് ആയി പോയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി ബ്രേക്ക് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് വീണിട്ടുണ്ടല്ലോ, വീണ ആ ഒരു മൈക്രോ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ചിലപ്പോൾ ആ എമർജൻസി ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ അയാൾ തട്ടിപ്പോയിട്ടുണ്ടാവും, അടിച്ചിട്ടുണ്ടാവും. എമർജൻസി ബ്രേക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ടൈം അടിച്ചതിന് ശേഷമുള്ള ആ ടൈം ഡിലേ, ആ ബ്രേക്ക് പിടിച്ചു വരുന്ന ടൈം ഡിലേയിൽ ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് റെയിൽവേ. അതെ,
1: റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഇനിയൊരു ഇടവേള.

0: ഷോ വിത്ത് ഓൾ ഫേവറേറ്റ് വൺ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂമാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാർ.
2: അതുപോലെ തന്നെ ഈ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഈ അടുത്തൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തിനാണ് നിർത്തേണ്ടത്? അങ്ങനെ ആവശ്യമില്ലാതെ നിർത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നടപടി?
3: ഈ ട്രെയിൻ ചെയിൻ പുള്ളിങ് എന്ന് പറയുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് ചെയിൻ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു എമർജൻസി അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നീളമുള്ള ട്രെയിനാണ്. അത്ര നീളമുള്ള ഒരു ട്രെയിൻ ആകുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള പാസഞ്ചേഴ്സിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ലോക്കോ പൈലറ്റിനെയോ ഗാർഡിനെയോ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു സൗകര്യത്തിനുണ്ട്. ഇപ്പോൾ ഒരു ആൾക്ക് പെട്ടെന്ന് തന്നെ ഒരു അസുഖം വന്നു, ഒരു ചെസ്റ്റ് പെയിൻ വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രോക്കിന്റെ അങ്ങനെ എന്തെങ്കിലും വളരെ സിവിയർ ആയിട്ടുള്ള ഒരു അസുഖം വന്നു, പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ അസിസ്റ്റൻസിന്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഇവരെ അറിയിക്കാനായിട്ട് ഇതേ മാർഗമുള്ളൂ, ചെയിൻ പുള്ളി നിർത്തണം. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോച്ചിനകത്ത് ഒരു തീ കണ്ടു, അല്ലെങ്കിൽ താഴെ വേറെ അപ്പുറത്തെ ഒരു കോച്ചിനകത്തൂടെ നിങ്ങൾ വളവ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിനകത്തിരിക്കുന്ന ആൾക്കാർ അവിടെ പുക പോകുന്നു, എന്തോ ഒരു സ്മെല്ല് വരുന്നു, കരിയുന്ന പോലുള്ള സ്മെല്ല് വരുന്നു. ഇതൊക്കെ അവർ അടിയന്തര സാഹചര്യങ്ങളാണ്. വണ്ടി വിടാൻ നേരത്ത് പിന്നെ പ്ലാറ്റ്ഫോമിൽ ചെറിയ കുട്ടികൾ ചിലപ്പം കയറ്റാൻ മറന്നു പോകുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികൾ പ്ലാറ്റ്ഫോമിൽ പെട്ടുപോയി, അല്ലെ പ്രായമായവർ പെട്ടുപോയി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ചെയിൻ പുള്ളി ചെയ്ത് വണ്ടി നിർത്താം. അതല്ലാതെ വേറെ ചില പരിപാടികളുണ്ടാവും.
4: മൊബൈൽ ഫോൺ,
3: ഇപ്പൊ ഒരു ഗ്യാങ് വരുന്നു, ഒരു നാലഞ്ച് ഗ്യാങ് വരികയാണ്. ഗ്യാങ് വരുമ്പോഴത്തേക്ക് രണ്ട് ഗ്യാങ് റെയിൽവേ സ്റ്റേഷനിൽ വന്നു, മൂന്നാമത്തെ ഗ്യാങ് പതുക്കെ വരുന്നതേ ഉള്ളൂ, റെയിൽവേ സ്റ്റേഷന്റെ വാതിൽക്ക് എത്തിയുള്ളൂ. അപ്പൊ ഉടനെ നമ്മൾ ചെറിയ അളിയാ ചെയിൻ പുള്ളി നിർത്തി തരും, ഞങ്ങളിത് വരുന്നു എന്ന് പറയും. അത് അങ്ങേറ്റം കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മൊബൈൽ ഫോൺ, താങ്കൾ പറഞ്ഞ പോലുള്ള മൊബൈൽ ഫോൺ, മൊബൈൽ ഫോൺ ഇപ്പം സ്ഥിരമുള്ള മൊബൈൽ ഫോൺ പോയി കഴിഞ്ഞാൽ എടുക്കാൻ അനുവാദമില്ല. ആൾക്കാർ സ്ഥിരം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിന്റെ പിന്നെ വാതിലിന്റെ അഴികൾക്കിടയിൽ പുറത്തുകൂടെ കൈയിട്ടിട്ട് വീഡിയോ എടുക്കുക, പുറത്തുകൂടെ കൈയിട്ട് വീഡിയോ എടുക്കത്തുള്ളൂ. പിന്നെ നാലഞ്ച് പിന്നെ ചെറുപ്പക്കാർ കുട്ടികൾ പ്ലാറ്റ്ഫോം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒറ്റ കയ്യിൽ ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് ഒറ്റ കയ്യിൽ തൂങ്ങി നിന്നിട്ട് നാല് പേര് മൂന്ന് പേര് ഇങ്ങനെ ഫുട്ബോളിൽ നിൽക്കുകയാണ്, നിന്നിട്ട് അതിന്റെ റീലുകൾ എടുക്കുക. അപ്പൊ ഇത് ആ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മൊബൈൽ ഫോൺ ഇല്ല. ഇതിനേക്കാൾ മോശമായിട്ട് വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റേഷൻ ഇടയ്ക്കായിരിക്കും അവന്റെ വീട്. അപ്പം വീട്ടിലിറങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ചെയിൻ പുള്ളി നിർത്തുക. ഇത് റിപ്പീറ്റഡ് ആകുമ്പോഴത്തേക്ക് ആ സ്ഥലം നോട്ട് ചെയ്ത് വെക്കും. റെയിൽവേ പോലീസ് ട്രെയിനിൽ മഫ്റ്റിയിൽ വരും. ഇത് റെയിൽവേ പോലീസ് ട്രെയിനകത്ത് മഫ്റ്റിയിൽ വന്നിട്ട് അങ്ങനെ ഒരുപാട് പേരെ പിടിച്ചിട്ടുണ്ട്, നല്ല പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നല്ല സിവിയർ പണിഷ്മെന്റ് ആയിരിക്കും. അത് ഒന്നുകിൽ പിന്നെ പൈസ കൊടുക്കണം, അല്ല പെനാൽറ്റി അടയ്ക്കണം, അതല്ലെങ്കിൽ ജയിൽ ശിക്ഷ. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത്. ഇങ്ങനെ അനാവശ്യമായ രീതിയിൽ ഇത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അതെ, ഞങ്ങൾക്കറിയാൻ പറ്റും. ഇപ്പം ചെയിൻ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. നമുക്ക് അറിയാം, ചെയിൻ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്ത് ബ്രേക്ക് പൈപ്പ് പ്രഷറിലാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനിന്റെ പിന്നെ ബ്രേക്ക് സിസ്റ്റം, ബ്രേക്ക് പൈപ്പ് എയർ പ്രഷറിലാണ്. അപ്പം ആ എയർ പ്രഷർ 5 kg/cm² എന്ന് പറയും. അത്രയും പ്രഷറാണ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബ്രേക്ക് എല്ലാം റിലീസായിരിക്കും ആ സമയത്ത്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത്രയും പ്രഷർ വേണം. ഇത് ചെയിൻ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ചെയിനിന്റെ വാൽവിൽ നിന്ന് എയർ പുറത്തേക്ക് എസ്കേപ്പ് ആവും. നിങ്ങൾ ഷൂന്ന് സൗണ്ട് കേൾക്കും ചെയിൻ പുള്ളി കഴിയുമ്പോഴത്തേക്ക്. വാൽവ് ഈ എയർ ഇറങ്ങി എയർ പ്രഷർ പോവുകയാണ്. അപ്പൊ ആട്ടോമാറ്റിക്കായിട്ട് തന്നെ ബ്രേക്ക് വീഴും. ഞങ്ങൾ ബ്രേക്ക് പിടിക്കണ്ട, ട്രെയിൻ എല്ലാ കമ്പാർട്ട്മെന്റിലും ട്രെയിനിന്റെ ബ്രേക്ക് വീണിരിക്കും. എങ്കിലും കുറച്ചുകൂടി എളുപ്പം നിർത്താൻ വേണ്ടി, എന്താണ് അടിയന്തര സാഹചര്യം നമുക്ക് അറിയത്തില്ലോ. അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തും. നിർത്തിക്കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് ഒരു എയർ ഫ്ലോ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഇതിന്ന് മനസ്സിലാകും. എന്നിട്ട് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പുറത്തേക്ക് നടന്നു പോകും. നടന്നു ചെന്ന് കഴിഞ്ഞാൽ അന്നേരം പണ്ടത്തെ കോച്ചുകൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പിന്നെ കമ്പാർട്ട്മെന്റിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഡിസ്ക് ഉണ്ടാവും, ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് നിൽക്കുന്നത്. ചെയിൻ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെർട്ടിക്കൽ പൊസിഷനിലേക്ക് മാറും, എന്നിട്ട് ഈ ഹിസ്സിംഗ് സൗണ്ടും വരും. അപ്പം അതിന്റെ താഴെ ഒരു സ്ട്രിങ് ഇങ്ങനെ ഒരു ചരട് തൂക്കിയിട്ടുണ്ട്. ഇത് അത് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് നോർമൽ പോയിന്റ് സെറ്റ് ആകും. എന്താണ് കാര്യം എന്ന് അന്വേഷിക്കും, എന്തിനാണ് ചെയിൻ പുള്ളി ചെയ്ത്, ഏതാണ് കാര്യം എന്നൊക്കെ അന്വേഷിച്ചിട്ട് ഇത് എന്നിട്ട് ഇത് സെറ്റ് ചെയ്തുള്ളൂ. സെറ്റ് ചെയ്ത് എയർ പ്രഷർ കയറിയിട്ട് പോകും. ഇപ്പൊ പുതിയ LHB കോച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കോച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്തൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അകത്ത് കയറിയിട്ട് ഓരോ പിന്നെ ക്യാബിനുകളിലും ഇത് വെച്ചിട്ടുണ്ട്. അപ്പം ലൈറ്റ് കാണാം. അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെയിൻ ഇല്ല, അതിന് പകരം ഇപ്പം ലോക്കോ പൈലറ്റിനും ഗാർഡിന്റെ കയ്യിലും, ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെയിൻ മാനേജർ എന്നാണ് കേട്ടോ, പണ്ടാണ് ഗാർഡ് വിളിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ കയ്യിൽ കീ കൊടുത്തിട്ടുണ്ട്. ആ കീ അതിനകത്ത് ഇട്ടിട്ട് തിരിച്ചു കഴിയുമ്പോഴാണ് ഇത് സെറ്റ് ആവുന്നത്.
2: ഓക്കെ. പിന്നൊരു വിഭാഗമുണ്ട്, ഈ അടുത്ത ഒരു വാർത്തയുണ്ടായിരുന്നു, റീൽസ് എടുക്കാൻ വേണ്ടി റെഡ് ലൈറ്റ് കത്തിച്ച് ട്രെയിൻ നിർത്തിയത്. അങ്ങനെ റെഡ് ലൈറ്റ് കത്തുന്നത് കണ്ട ട്രെയിൻ നിർത്തണം എന്നുണ്ടോ? ഇപ്പൊ ആരെങ്കിലൊക്കെ വഴിയിൽ എന്താ പറയാ, റെഡ് തുണി കാണിക്കുന്നു അല്ലെങ്കിൽ റെഡ് ടോർച്ച് അടിക്കുന്നു, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ട്രെയിൻ നിർത്തണം എന്നുണ്ടോ?
3: ഈ ചുവപ്പ് എന്ന് പറയുന്നത് റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം സൂചിപ്പിക്കുന്ന ഒരു സൂചനയാണ്, അപകടമാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പം താങ്കൾ ചോദിച്ച പോലെ ഞങ്ങൾ ട്രെയിനിൽ പോകുമ്പോഴത്തേക്ക് ഒരാൾ ചുവപ്പ് ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നു, ഉടനെ നമ്മൾ എമർജൻസി ബ്രേക്ക് അടിക്കില്ല. അല്ലെങ്കിൽ ഒരുപാട് പിന്നെ ചേരി പ്രദേശങ്ങളിൽ കൂടെ ഒക്കെ ട്രെയിൻ പോകാറുണ്ട്, അവിടെയൊക്കെ ആരെങ്കിലും ചുവപ്പ് സാരി നനഞ്ഞ് ഉണങ്ങാനിടുന്നു, അപ്പം അത് കണ്ടാൽ പറ്റില്ല. പക്ഷെ ഒരു റെയിൽവേ സ്റ്റാഫ് ചുവപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു അപകട സൂചനയാണ് എന്നുള്ളതറിയാം. ചില കുട്ടികൾ കളിക്കാൻ നടക്കുന്ന ചില ചെറിയ കുട്ടികളൊക്കെ ചുമ്മാ സൈഡിൽ നിന്നുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അല്ല, അപ്പം നമ്മൾ ലോക്കോ പൈലറ്റ് അത് നിർത്തണമെങ്കിൽ അത് അപകട സൂചനയാണ് എന്ന് മനസ്സിലാവണം. അവൻ നമുക്കൊരു ബോധ്യം ഉണ്ടാവും ഇത് അപകട സൂചനയാണ് ഈ ചുവപ്പ് കാണിക്കുന്നത് എന്നുള്ളത്. ഒരുപാട് നാട്ടുകാർ പല പ്രാവശ്യവും ട്രെയിനിനെ ഇങ്ങനെ പിന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് റെയിൽ ക്രാക്ക് വരുന്നു, റെയിൽ പൊട്ടിപ്പോളായിരുന്നു, ഈ പിന്നെ ഒരു സ്റ്റേഷനിൽ നിന്ന് വേറെ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് പിന്നെ നോക്കാനായിട്ട് ആകെ ഒരു ഗ്യാങ് മാൻ മാത്രം എല്ലപ്പോഴും നോക്കാനുള്ളൂ. അപ്പൊ റെയിൽ പൊട്ടിപ്പോളർന്നു, അത് ചിലപ്പോൾ നാട്ടുകാരായിരിക്കും കണ്ടുപിടിക്കുന്നത്. അവർ നടന്നു പോകുന്ന നാട്ടുകാർ കണ്ടിട്ടുണ്ടാവും, അവർ പെട്ടെന്ന് തന്നെ പോയിട്ട് അടുത്തുള്ള ഗേറ്റ് ഉണ്ടെങ്കിൽ, ഗേറ്റ് ലെവൽ ക്രോസിംഗ് ഗേറ്റ് ഉണ്ടെങ്കിൽ ഗേറ്റിൽ വിളിച്ചു പറയും, അതല്ലെങ്കിൽ അടുത്തുള്ള സ്റ്റേഷൻ വിളിച്ചു പറയും. ഇതും പറ്റത്തില്ലെങ്കിൽ ഇവർ വന്നിട്ട് ചുമപ്പൂടി കാണിച്ചിട്ടൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ചിലർ സബോർട്ടേജിന് വേണ്ടിയിട്ട് പിന്നെ സ്ലീപ്പറുകളൊക്കെ സൈഡിൽ കിടക്കുന്ന സ്ലീപ്പർ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കട്ടിയുള്ള ഓബ്ജക്റ്റുകളൊക്കെ എടുത്ത് വെച്ചിട്ട് അട്ടിമറി ശ്രമങ്ങൾ നടത്താൻ ഉള്ള ശ്രമങ്ങളിട്ട് അറസ്റ്റുകൾ ചെയ്തിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ട്. പിന്നെ വെൽഡ് ഫെയിലിയർ വരുമ്പോഴത്തേക്ക് വെൽഡിങ് റെയിൽ ജോയിന്റുകൾക്കിടയ്ക്ക് വെൽഡിങ് ഉണ്ട്, ആ ബിൽഡിങ് പൊട്ടുന്നു, ഇതൊക്കെ നാട്ടുകാർ കണ്ടിട്ട് പല പ്രാവശ്യം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഒബ്സ്ട്രക്ഷൻ കണ്ടു, ഇവിടെയാണ് അതിന്റെ തടസ്സം പ്രശ്നം ഉണ്ടായിരിക്കും ഇവിടെയാണെങ്കിൽ, അവിടെ നിന്നുകൊണ്ട് ചുവപ്പ് സിഗ്നൽ ഈ ചുവപ്പ് കൂടി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്താൻ പറ്റത്തില്ല. ഈ ഇയാള് ഈ അപകടം, ഞാനൊരു നാട്ടുകാർക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പറയുകയാണിത്, നിങ്ങൾ റെയിൽവേ ട്രാക്കിൽ ഈ ഒരു അപകടം കണ്ടു കഴിഞ്ഞാൽ, റെയിൽ പൊട്ടിക്കിടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരം കയറ്റി വെച്ചിരിക്കുക കണ്ടു കഴിഞ്ഞാൽ, അവിടെ നിന്നും ആ ഭാഗത്ത് നിന്നും ട്രെയിൻ വരുന്ന ഡയറക്ഷൻ ഉണ്ടല്ലോ, ആ ഡയറക്ഷനിലേക്ക് കുറഞ്ഞത് ഒരു 3/4 കിലോമീറ്റർ 1 കിലോമീറ്റർ എങ്കിലും നടക്കണം. നടന്നിട്ട് ഈ ചുവപ്പ് കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് മനസ്സിലാവും, ലോക്കോ പൈലറ്റിന് മനസ്സിലായിട്ട് അയാൾക്ക് സേഫായിട്ട് നിർത്താൻ പറ്റും. ഇനി അതല്ലെങ്കിൽ തൊട്ടടുത്ത് എവിടെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൽ വിവരം അറിയിക്കാം, ലെവൽ ക്രോസിംഗ് ഗേറ്റിൽ വിവരം അറിയിച്ച് അറിയിക്കാം. ഇനി അതും പറ്റത്തില്ലെങ്കിൽ അഡ്ജസന്റ് ലൈനിൽ കൂടെ വരുന്നത്, അപ്പുറത്തെ ലൈനിൽ കൂടെ വരുന്ന വണ്ടി, ആ വണ്ടി വേണമെങ്കിൽ നിർത്തിക്കഴിഞ്ഞാൽ, ആ വണ്ടി നിർത്താൻ പറ്റുമെങ്കിൽ ആ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ആ വണ്ടിക്ക് അകത്ത് ഫ്ലാഷർ ലൈറ്റ് ഉണ്ട്, വണ്ടിയുടെ മുകളിൽ ഫ്ലാഷർ ലൈറ്റ് എന്ന് പറയുന്ന സാധനം, ഈ ഫ്ലാഷർ ലൈറ്റ് ഇങ്ങനെ തെളിയുകയും അണയുകയാണെങ്കിൽ തെളിയും ചോട്ടിരിക്കും. ഇത് കണ്ടു കഴിയുമ്പോൾ അപ്പുറത്തെ ലൈനിൽ നിന്ന് വരുന്ന ഡ്രൈവർക്ക് മനസ്സിലാവും ഇത് അപകട തൊട്ടപ്പുറത്ത് എന്തോ അപകടമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി അയാൾ വേഗത കുറച്ച് സേഫായിട്ട് നിർത്താൻ തയ്യാറായിട്ട് വരും.
2: അപ്പം
3: അങ്ങനെ, പക്ഷേ നമുക്ക് ചുവപ്പ് കാണിക്കുന്നതിന്റെ ചുവട്ടിൽ നിർത്താൻ പറ്റത്തില്ല, നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കിട്ടണം, ഡിസ്റ്റൻസ് കിട്ടുമ്പോഴേ നമുക്ക്
2: നിർത്താൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേഷനിൽ, കേരളത്തിൽ തന്നെ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്താൻ മറന്നുപോയിട്ട് മുന്നോട്ട് പോയി, പിന്നെ റിവേഴ്സ് വന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിരുന്നു. അത് ലോക്കോ പൈലറ്റിന്റെ തെറ്റാണോ അതോ സിഗ്നൽ കിട്ടാത്തത് കൊണ്ടാണോ? അങ്ങനെ ലോക്കോ പൈലറ്റ് മറന്നുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ലോക്കോ പൈലറ്റ് നേരിടേണ്ടി വരുന്ന ഒരു ശിക്ഷ എന്തായിരിക്കും?
3: അത് തെറ്റ് ലോക്കോ പൈലറ്റിന്റെ തെറ്റാണോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ലോക്കോ പൈലറ്റിന്റെ മിസ്റ്റേക്ക് ആണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഒരു ലോക്കോ പൈലറ്റ് ഒരു ട്രെയിൻ അല്ല വർക്ക് ചെയ്യുന്നത്, ഒരുപാട് ട്രെയിനുകൾ മാറി മാറി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരുപാട് ട്രെയിനുകൾക്ക് പല സ്ഥലങ്ങളിലാണ് സ്റ്റോപ്പ് ഉള്ളത്.
2: ശരിയാണ്.
3: ചില ട്രെയിന് പിന്നെ ചാലക്കുടിയിൽ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ വേറെണ്ണത്തിന് ചാലക്കുടിയിൽ സ്റ്റോപ്പ്
2: ഉണ്ടാവും,
3: ആ സ്റ്റോപ്പ് ഇല്ലാത്ത വണ്ടിക്ക് അങ്കമാലി സ്റ്റോപ്പ് ഉണ്ടാവും, മറ്റേ അങ്കമാലി സ്റ്റോപ്പ്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ആ കൺഫ്യൂഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് വർക്കിംഗ് ടൈം ടേബിൾ വന്നിട്ടുണ്ട്, നമ്മൾ റഫ് ജേണലിനകത്ത് നോട്ട് ചെയ്ത് അതെല്ലാം നമ്മൾ നോക്കേണ്ടത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് ഫെസ്റ്റിവൽ സമയത്ത് നമുക്ക് സ്പെഷ്യൽ സ്റ്റോപ്പിംഗ് വരും, ചില വണ്ടികൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തണം എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ സ്റ്റോപ്പിംഗ് വരും. പിന്നെ അതിനേക്കാളും പ്രശ്നമായിട്ടുള്ളത് ഈ നോൺ ബ്ലോക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് സിഗ്നലുകളൊന്നും ഇല്ലാതെ വെറുതെ യാത്രയ്ക്ക് വേണ്ടി മാത്രമുള്ള ഈ പാലപ്പുറം പോലുള്ള സ്റ്റേഷനുകളെ കണ്ടിട്ടുണ്ട്. പാലപ്പുറം പോലുള്ള സ്റ്റേഷൻ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലുകളില്ല, വെറുതെ ആൾക്കാരെ കയറ്റി ഇറക്കുക, റെയിൽവേയുടെ വേറെ ട്രെയിൻ മൂവ്മെന്റുമായിട്ടൊന്നും ബന്ധമില്ല, അവിടെ പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുള്ളൂ, ഒരു സെക്കൻഡ് പാസഞ്ചർ ട്രെയിൻ നിർത്തിയിട്ട് ആൾക്കാരെ കയറ്റുന്നു ഇറക്കുന്നു, അങ്ങനെയുള്ളത്. അങ്ങനെയുള്ള സ്റ്റേഷനിൽ ചിലപ്പം സിഗ്നൽ ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നിർത്തും അവിടെ. അങ്ങനെയുള്ള സ്റ്റേഷനിൽ ചില സമയങ്ങളിൽ വിട്ടു പോകും, അത് അത്യപൂർവമായിട്ടുള്ള സംഭവമാണ്, വളരെ ചിലപ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഈ മനുഷ്യൻ മറന്നു പോയിട്ടുണ്ടാവും. ഒന്ന് വിട്ടിട്ടുണ്ടാവും, മറക്കാൻ പാടില്ല, അത് വിട്ടിട്ടുണ്ടാവും. ആ വിട്ട് കഴിഞ്ഞിട്ടായിരിക്കും പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ബോധം ഉണ്ടാകുന്നത്. അപ്പോഴത്തെ ഒരു ലേശം അയാൾ ബാക്ക് ചെയ്തു, ബാക്ക് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ ആൾക്കാർ ചിലപ്പോൾ കയറാനായിട്ട് ലഗേജും അത് ഇതൊക്കെ ആയിട്ട് നിൽക്കുമ്പം അവർ ഓടിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, അങ്ങനെ ബാക്ക് ചെയ്യാൻ പാടില്ല, എക്സ്പ്രസ് ട്രെയിൻ അങ്ങനെ ബാക്ക് ചെയ്യാൻ പാടില്ല, അന്നത്തേക്ക് കെട്ടിക്കൊണ്ട് പോകുന്നുള്ളത്. അതിപ്പം പൂർണ്ണമായിട്ട് ലോക്കോ പൈലറ്റിന്റെ മാത്രം മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ലോക്കോ പൈലറ്റിന്റെ മിസ്റ്റേക്ക് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ലാന്നും പറയാം, ഉണ്ട്.
1: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടം

0: ഷോ വിത്ത് ഓൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: കെ രാജഗോപാൽ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. റിട്ടയർഡ് ലോക്കോ പൈലറ്റ്, ബാക്കി കാര്യങ്ങൾ ചോദിക്കും.
2: ചില സമയത്ത് എക്സസ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഡിറെയിൽമെന്റ് ഉണ്ടാകും. അങ്ങനെ ആരും എക്സസ് സ്പീഡിലൊന്നും പോകത്തില്ല, കാരണം ഇത് ജോലിയെ സംബന്ധിക്കുന്ന കാര്യമാണല്ലോ.
3: റെയിൽവേയിലെ എല്ലാ ജീവനക്കാരും വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ എഞ്ചിനീയറിംഗ് സ്റ്റാഫിന് അർഹതപ്പെട്ട പരിഗണനയോ അംഗീകാരങ്ങളോ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ ജീവനക്കാർ ട്രെയിൻ ഇടിച്ച് മരിച്ചിട്ടുള്ളത് ഈ ഗ്യാങ് സ്റ്റാഫുമാരാണ്.
2: ഇത് ഇന്ത്യൻ റെയിൽവേയിലെ ഓഫീസർമാരുടെ വിചാരം, ലോക്കോ പൈലറ്റുമാര് എന്തോ ഈ ഭൂമിയിലെ പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള ജീവികളല്ല, മറ്റെന്തോ ജീവജാലങ്ങളാണ് എന്നുള്ള ധാരണയിൽ അവർക്ക് ഈ മെലാട്ടോണിനൊന്നും ഉറക്കോ രാത്രിയൊന്നും പ്രശ്നമല്ല. ഞാൻ എവിടെയാണെന്ന് എനിക്ക് ബോധമില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അപ്പുറത്തിരിക്കുക ആരാണെന്ന് അറിയാതെ ഇങ്ങനെ മൈക്രോ സ്ലീപ്പിൽ നമ്മൾ വീണുപോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. പക്ഷേ റെയിൽവേ ഇനി നടപ്പാക്കിയിട്ട് ഇപ്പോഴും 4 നൈറ്റ് ഡ്യൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാളുടെ ആ മാസത്തെ പർട്ടിക്കുലേഴ്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അയാൾ 21 നൈറ്റ് ഡ്യൂട്ടിയാണ്.
1: ദുരന്തങ്ങളൊക്കെ, ഈ തീവണ്ടി അപകടങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് പല സമയത്ത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള വൻ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നത്? അതൊക്കെ ആരുടെ മിസ്റ്റേക്ക് ആയിരിക്കും?
2: പ്രധാനമായിട്ട് മിസ്റ്റേക്കുകൾ വരുന്നത് ഒന്ന് റെയിൽ ട്രാക്ക്, പിന്നെ ട്രാക്കിന്റെ ഡിഫക്ട്. ഈ ഇപ്പം നമ്മൾ ഒരു ഡിറെയിൽമെന്റ് ഒക്കെ ആലോചിക്കുകയാണെന്നിരിക്കുക, ഡിറെയിൽമെന്റ് വരികയാണെങ്കിൽ ട്രാക്കിന് എന്തെങ്കിലും തരത്തിലുള്ള റെയിൽ ക്രാക്കുകൾ ഉണ്ടാകുന്നു, വെൽഡ് ഫെയിലിയർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇതിന്റെ മിസ് അലൈൻമെന്റ് ഉണ്ടാവും. അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കണം, മിസ് അലൈൻമെന്റ് വന്നു, ട്രാക്കുകൾ തമ്മിലുള്ള അലൈൻമെന്റ് അത് വന്നു. സ്പ്രെഡ് ഗേജ് ഉണ്ട്, ഗേജിന്റെ വീതി കറക്റ്റ് ആയിരിക്കണം, ആ ഗേജ് സ്പ്രെഡ് ഗേജ് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില സ്ലീപ്പറുകളൊക്കെ കുറപ്പെട്ടു പോകും. ഇങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങളിൽ സമയത്തൊക്കെ ട്രാക്കിന്റെ ഡിഫക്റ്റ് മൂലം, അല്ലെങ്കിൽ ക്രോസ് ഓവർ പോയിന്റുകളൊക്കെ ഉണ്ടല്ലോ, ഒരു സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് ഇങ്ങനെ പല ലൈനുകളിൽ കൂടെ കയറി ഇറങ്ങി പോകുന്നു, ആ ക്രോസ് ഓവർ പോയിന്റുകളിൽ, ലൂപ്പ് പോയിന്റ്, ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ട്രാക്കിലുണ്ടെങ്കിലും പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. പിന്നെ എഞ്ചിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ പൊട്ടി വീണ്, വല്ല ട്രാക്ഷൻ അതിനകത്ത് വലിയ ട്രാക്ഷൻ മോട്ടറുകളൊക്കെ അതിൻ്റെ അടിയിലുണ്ട്, അത് ഏതെങ്കിലും പൊട്ടി വീഴുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഉറഞ്ഞിട്ട് അങ്ങനെ ഡിറെയിൽമെന്റ് ഉണ്ടാകാറുണ്ട്. കമ്പാർട്ട്മെന്റുകൾക്കാണെങ്കിലും ഹോട്ടാക്സിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ബെയറിംഗ് ചൂടായിട്ട് ഹോട്ടാക്സിലുണ്ടായി ആക്സിൽ ഒടിഞ്ഞു വീഴുക, അതിന്റെ സസ്പെൻഷൻ ബെയറിംഗ്, സസ്പെൻഷൻ സ്പ്രിംഗ് ഒക്കെ ഉണ്ട്, സ്പ്രിംഗ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ റെയിൽവേ ഉണ്ട്. പിന്നെ കർവിനകത്ത് ലോക്കോ പൈലറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ കർവുകളിൽ സ്പീഡ് റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്, ആ സ്പീഡ് റെസ്ട്രിക്ഷൻ കറക്റ്റായിട്ട് നമ്മൾ അഡ്ഹിയർ ചെയ്യണം. ലൂപ്പ് ലൈനിൽ 15 കിലോമീറ്റർ സ്പീഡിലാണ് പോകേണ്ടത്. ചില സമയത്ത് എക്സസ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഡിറെയിൽമെന്റ് ഉണ്ടാകും. അങ്ങനെ ആരും എക്സസ് സ്പീഡിലൊന്നും പോകത്തില്ല, കാരണം ഇത് ജോലിയെ സംബന്ധിക്കുന്ന കാര്യമാണല്ലോ. അങ്ങനെ ആരും പോകത്തില്ല. എൻക്വയറി നടത്തി കഴിഞ്ഞാൽ എല്ലാം റെക്കോർഡിംഗ് ആണ്, എത്ര സ്പീഡിൽ പോയി എന്നുള്ളത്, ഇന്ന സെക്കൻഡിൽ എത്ര സെക്കൻഡ് സ്പീഡിൽ പോയി എന്നുള്ളതൊക്കെ അതിനകത്ത് റെക്കോർഡിംഗ് ആണല്ല, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ലൂപ്പ് ലൈനിലെ സ്പീഡിന്റെ കോഷൻ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിൽ നമുക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അവിടെ എക്സസ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ സംഭവിക്കാം. അങ്ങനെയൊക്കെ ഡിറെയിൽമെന്റിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പിന്നെ എന്തെങ്കിലും തരത്തിൽ വെള്ളപ്പൊക്കമൊക്കെ വരുന്നു, പെട്ടെന്ന് തന്നെ വെള്ളപ്പൊക്കം അല്ല മണ്ണിടിച്ചിലൊക്കെ വന്നു, മണ്ണിടിച്ചിൽ വന്നിട്ട് കൊങ്കൺ റെയിൽവേലൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് മണ്ണിടിച്ചിൽ വന്നിട്ട് ട്രെയിൻ അതിന്റെ മുകളിൽ കയറുന്നു. പിന്നെ ചിലപ്പോൾ സിഗ്നൽ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന പിഴവുകൾ മൂലം ഒരുപാട് സ്ഥലത്ത് പിന്നെ ഹെഡ് ഓൺ കൊളിഷനും റിയർ കൊളിഷനും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്.
1: സർ, 36 വർഷത്തെ അനുഭവങ്ങളിൽ നല്ല ഓർമ്മകളൊക്കെ ഉണ്ടാവും, അങ്ങനെ 1-2 ഓർമ്മകൾ ഷെയർ ചെയ്യാൻ പറ്റും?
3: ഞാൻ 2018 ഫ്ലഡ്, അപ്പം തിരുവനന്തപുരം എറണാകുളം നോർത്തിൽ നിന്ന് പാലരുവി എക്സ്പ്രസ് പാലക്കാട്ടേക്ക് വർക്ക് ചെയ്ത് വരികയാണ്. ചാലക്കുടി പാലത്തിന് കുറച്ച് മുമ്പ് തന്നെ ഡേഞ്ചർ സിഗ്നൽ കാണിച്ച് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞ് പാലം കുറച്ച് പ്രശ്നാവസ്ഥയിലാണ്, വളരെ സ്ലോയിൽ വരണമെന്ന് പറഞ്ഞ് അവിടെ നിന്നുകൊണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ അതിന്റെ റിവറിന്റെ എംബാങ്ക്മെന്റ് ഉണ്ടല്ലോ, മണൽത്തിട്ടകളൊക്കെ വെള്ളം അന്നേരം പൊങ്ങി വരികയാണ് ചാലക്കുടി പുഴയിൽ, അപ്പൊ മണൽത്തിട്ടൊക്കെ ഇടിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഡേഞ്ചർ ഒരു കണ്ടീഷനിലല്ല, ഞങ്ങളുടെ വണ്ടി പോയതോടുകൂടി അതോടുകൂടി അവിടെ നിർത്തി, പിന്നെ ട്രാഫിക് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ വണ്ടി അവിടെ കടത്തിവിട്ടു, വളരെ സ്പീഡ് റെസ്ട്രിക്ഷനിൽ വളരെ സ്ലോയിൽ വീട് കടത്തിവിട്ട് തൃശ്ശൂരെത്തിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ചാലക്കുടി പാലമൊക്കെ പ്രശ്നമായി, സ്റ്റേഷനിൽ വരെ വെള്ളം കയറി. ചാലക്കുടിയിൽ കുറച്ച് പ്രശ്നമായിരുന്നു. അതിനുശേഷം തൃശ്ശൂരിൽ നിന്ന് ഞങ്ങള് വിടുമ്പോഴത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അകമല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഭാഗമുണ്ട്, ഒരു കട്ടിംഗ് ആണ്, ഒരു മല അമരം പ്രദേശത്ത്. അകമലയിൽ എപ്പോഴും മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ പാറയൊക്കെ പിന്നെ പൊട്ടി വീണിട്ട് വെള്ളച്ചാട്ടം ഉണ്ടാകും, മണ്ണിടിച്ചിലുണ്ടാകും ചെയ്യുന്ന സ്ഥലങ്ങൾ. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ താഴത്തെ ലൈനിൽ ഉണ്ട്, ഡൗൺ ലൈനിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അപ്പ് ലൈനിൽ കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഒക്കെ ആൾക്കാർ എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ഇത് നോക്കാനായിട്ട്. ഞാൻ അതിനു മുമ്പ് എഞ്ചിനീയറിംഗ് സ്റ്റാഫിനെ പറ്റിയിട്ട് നമുക്കൊരു വലിയൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്യാങ് സ്റ്റാഫിനെ കണ്ടിട്ടുണ്ടാവും പാളങ്ങൾ. റെയിൽവേയിലെ എല്ലാ ജീവനക്കാരും വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അവർക്കെല്ലാം ചിലപ്പോൾ പലയിടത്തും പരിഗണനകൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ എഞ്ചിനീയറിംഗ് സ്റ്റാഫിന് അർഹതപ്പെട്ട പരിഗണനയോ അംഗീകാരങ്ങളോ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. റെയിൽവേ ട്രാക്കിൽ കൂടെ ഇവര് 10-20 kg വെയിറ്റുള്ള ബാഗും തൂക്കിയിട്ട് ഒരു കയ്യിലൊരു സ്പാനറും ഒരു കയ്യിൽ വേറൊരു ചുറ്റികയും പിടിച്ചുകൊണ്ട് മഴയായാലും വെയിലായാലും രാത്രിയായാലും പകലായാലും ഇവരിങ്ങനെ നിരന്തരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സേഫ്റ്റി ബിഗിൻസ് വിത്ത് ട്രാക്ക് സേഫ്റ്റി എന്നാണ് പറയുന്നത്. ട്രാക്കിന്റെ സേഫ്റ്റി അതിലാണ് അടിത്തറ, റെയിൽവേയുടെ പിന്നെ സേഫ്റ്റിയുടെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പൊ ആ അടിത്തറയ്ക്ക് ആ അസ്ഥിവാരം ഉറപ്പിക്കുന്ന ആളുകളാണ് ഇവർ. ഈ ഇന്ത്യൻ റെയിൽവേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവനക്കാർ ട്രെയിൻ ഇടിച്ച് മരിച്ചിട്ടുള്ളത് ഈ ഗ്യാങ് സ്റ്റാഫുമാരാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലും പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുള്ളത് ഈ ഗ്യാങ് സ്റ്റാഫുമാരാണ്. ഈ ഗ്യാങ്, ഈ അത്യധ്വാനികളായിട്ടുള്ള ഈ ഗ്യാങ് സ്റ്റാഫുമാരുടെയും എഞ്ചിനീയറിംഗ് സ്റ്റാഫിന്റെയും ചോരയും കണ്ണീരും രക്തവും കുടിച്ച് തിടം വെച്ച് ബലപ്പെട്ടതാണ് ഇന്ത്യൻ റെയിൽവേയുടെ തണ്ടുവാളങ്ങളെന്ന് പറയുന്നത്. അവർക്ക് ശരിക്കും നമ്മളൊരു സല്യൂട്ട് കൊടുക്കേണ്ടതാണ്, അത്ര കഠിനാധ്വാനികളാണ് അവർ. അപ്പൊ അവരെ പറ്റി നമ്മളൊരു ഇന്റർവ്യൂവിന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എഞ്ചിനീയറിംഗ് സ്റ്റാഫ് എല്ലായിടത്തും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ മഴയത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, ആ റെയിൽവേ ട്രാക്കിന്റെ അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് നമുക്ക് കുടി കാണിച്ചു തന്നു, അങ്ങനെ പോകുന്നു. പിന്നെ വന്നപ്പോൾ ഭാരതപ്പുഴ, അവിടെ കുഴപ്പമില്ലാതെ പോകുന്നു. ഭാരതപ്പുഴ പാലത്തിൻ്റെ അവിടെ, ഭാരതപ്പുഴ പാലത്തിന്റെ അവിടെ വരുമ്പോഴത്തേക്ക് ഭാരതപ്പുഴ പാലത്തിൽ ഇതുപോലെ തിരമാലകൾ ഇങ്ങനെ പൊങ്ങി, പോളങ്ങൾ മാറി തിരമാലകളായി ഇങ്ങനെ പൊങ്ങി വരികയാണ്. അവിടെയും പിന്നെ സ്റ്റാഫ് മുന്നിൽ നടന്ന് നമ്മളെ പാലം കടത്തി വിട്ടു. പാലം കടത്തി വിട്ട് മാന്നനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു ട്രാക്കിൽ വെള്ളം കയറിയിരിക്കുന്നു, ഭാരതപ്പുഴ ട്രാക്കിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വെള്ളം കയറി കഴിഞ്ഞപ്പോൾ അന്നേരം വെള്ളം കയറി കഴിഞ്ഞാൽ എത്ര ലെവലിൽ വെള്ളം ഉണ്ട് എന്നുള്ളതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. കാരണം റെയിൽ ലെവൽ വരെ വെള്ളം വന്നു, റെയിലിന് മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ആദ്യം ഗ്യാങ് സ്റ്റാഫ് നടന്നു പോയിട്ട് വണ്ടിയെ പൈലറ്റ് ചെയ്യണം. പൈലറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാങ് സ്റ്റാഫ് നോക്കി നോക്കി പോകും, റെയിൽവേ ട്രാക്കുകൾ നോക്കി നോക്കി പോകും. ട്രെയിൻ അതിന്റെ പുറകിൽ വാക്കിംഗ് സ്പീഡിലാണ് പോകുന്നത്, അല്ല വേറെ സ്പീഡിൽ. അയാള് നടക്കുന്ന വേഗത ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അയാള് നടക്കുന്ന വേഗതയിൽ വാക്കിംഗ് സ്പീഡിൽ നടന്നു പോകണം. പിന്നെയും വെള്ളം കൂടി കഴിഞ്ഞാൽ അവരുടെ സൂപ്പർവൈസർ വന്നിട്ടൊക്കെ അത് പെർമിറ്റ് ചെയ്യണം. ഒരുപാട് കയറി കഴിഞ്ഞാൽ പറ്റത്തില്ല, കാരണം ഇതിന്റെ അടിയിൽ എഞ്ചിന്റെ അടിയിലൊക്കെ ട്രാക്ഷൻ മോട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാധനം. അപ്പൊ ഞങ്ങൾ അവിടെ മാന്നനൂർ നിർത്തി, നിർത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞു, വെള്ളം ഇറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ വിട്ടു. വിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒന്ന് കാണിച്ചു, എന്നിട്ട് ഇതുപോലെ പൈലറ്റ് ചെയ്തു ആള് മുമ്പിൽ നടന്ന്. അത് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. ആള് മുമ്പിൽ നടന്ന് ഞങ്ങൾ പതുക്കനെ പുറകിന് പുറകിന് പുറകിന് ഇങ്ങനെ ട്രെയിൻ മൂവി മൂവ് ചെയ്ത് ഒറ്റപ്പാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് ഒരുപാട് ലെവലിൽ വെള്ളം കയറി കഴിഞ്ഞു. അതുകൊണ്ട് ഒറ്റപ്പാലത്ത് ടെർമിനേറ്റ് ചെയ്തു ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തി. പക്ഷെ ഒറ്റപ്പാലത്ത് വരുമ്പോ എന്താ വെച്ചാൽ റോഡുകളിലെല്ലാം വെള്ളം കയറിയിട്ട് റോഡ് ട്രാഫിക് എല്ലാം ബ്ലോക്കായി നിൽക്കുക. അപ്പൊ ഒരുപാട് യാത്രക്കാർ പലയിടത്തും സ്ട്രാൻഡഡ് ആയി പോയിട്ടുള്ള ആൾക്കാരെല്ലാം അവിടെ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി ഇരിക്കുകയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയേ കൊള്ളാം, പക്ഷെ ഇത് പാലക്കാട്ടേക്ക് പോകത്തില്ല. അപ്പം റെയിൽവേക്ക് ഇങ്ങനെയൊക്കെയാണ് ഒരു പരിപാടി ഉള്ളത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ട്രെയിൻ അവിടെ വന്നിട്ട് അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ പാലരുവി പാലക്കാട്ട് വന്നിട്ട് 10 മണിക്ക് വന്നിട്ട് വൈകുന്നേരം 4 മണിക്കാണ് തിരിച്ചു പോകേണ്ടത്. അപ്പൊ ഞങ്ങൾ ഈ ഡിലേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേരം തന്നെ 4 മണി ആയി കഴിഞ്ഞു. ഒറ്റപ്പാലത്ത് വന്നപ്പോൾ 4 മണി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഊണൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ കാപ്പി കുടിച്ചിട്ട് കയറിയതാണ്, ഉച്ചയ്ക്ക് ഊണും ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോ റെയിൽവേ അവിടുത്തെ അതോറിറ്റീസ് വിളിച്ചിട്ട് പറഞ്ഞു ഈ ട്രെയിൻ ഒറ്റപ്പാലത്ത് നിന്ന് തിരിച്ച് പാലരുവിയായിട്ട് പോകാൻ പറഞ്ഞു. പാലക്കാട്ടേക്ക് വരാൻ മാർഗ്ഗമില്ല, തിരിച്ച് പാലരുവി. അപ്പൊ ഞങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് കൂടി, വർക്കിംഗ് അവേഴ്സ് ഒരുപാട് കൂടി. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ വർക്കിംഗ് അവേഴ്സോ ജോലിയോ ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളതും നോക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് ആ ഒരു എസൻഷ്യൽ സർവീസാണ്, ഈ ആൾക്കാരിങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്, അവരെ എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ അവരെയും കൊണ്ട് ഞങ്ങൾ തിരിച്ച് വള്ളത്തോൾ നഗർ വരെ പോയി. ഷൊർണൂർ പാലം കടന്ന് വള്ളത്തോൾ നഗർ ചെന്നപ്പോൾ ഈ അകമല അവിടെ പാറ ഇടിഞ്ഞിട്ട് മണ്ണ് വീണിട്ട് ട്രെയിൻ പോകാൻ പറ്റാതെ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അതൊരു നല്ലൊരു അനുഭവമാണ്. ഒരുപാട് യാത്രക്കാർ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അവരെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു നല്ലൊരു അനുഭവമാണ്.
1: ഗസ്റ്റ് റൂമിൽ ഇനിയൊരു ഇടവേളയാണ്. നല്ലൊരു പാട്ടെല്ലാം കേട്ട് വേഗം തിരിച്ചു വരും.

0: ഷോ വിത്ത് ഓൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സുനലിന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാർ.
2: സാർ, നൈറ്റ് ഡ്യൂട്ടിയെ കുറിച്ച് എന്തായാലും പറയേണ്ടിയിരിക്കുന്നു. കാര്യം രാത്രിയും പകലും ഒക്കെ ആളുകൾ ട്രെയിനിൽ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ നിങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവരൊക്കെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നൈറ്റ് ഡ്യൂട്ടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: നൈറ്റ് ഡ്യൂട്ടിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ടെറിബിൾ ആൻഡ് ഹൊറിബിൾ എന്ന് പറയേണ്ടി വരും. അത്ര കാഠിന്യമേറിയതാണ് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. റെയിൽവേയിൽ നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കാൻ പറ്റില്ല, കാരണം റൗണ്ട് ദ ക്ലോക്ക് 24 മണിക്കൂറും വണ്ടി വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ തന്നെ രാത്രിയിലാണ് എക്സ്പ്രസ് ട്രെയിനുകളും എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം എക്സ്പ്രസ് ട്രെയിനുകളും ഓടിക്കൊണ്ടിരിക്കുന്നത് പകലുണ്ട്, പക്ഷെ മാക്സിമം ഓടുന്നത് രാത്രിയിലാണ്. റെയിൽവേയിൽ ഞങ്ങൾ മാത്രമല്ല നൈറ്റ് ഡ്യൂട്ടി ഉള്ളത്, വേറെ ഒരുപാട് റെയിൽവേ സ്റ്റാഫ് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവരുണ്ട്. സ്റ്റേഷനറി ഉള്ള സ്റ്റേഷൻ മാസ്റ്റർമാരുണ്ട്, ലോക്കോ പൈലറ്റുമാരിൽ തന്നെ ഷണ്ടിങ് ലോക്കോ പൈലറ്റുമാരുണ്ട്, പിന്നെ വേറെ പല വിഭാഗങ്ങളിലും നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് റെയിൽവേ. പക്ഷെ അവരുടെ നൈറ്റ് ഡ്യൂട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഒരു നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് അവർക്ക് നൈറ്റ് ഓഫ് കിട്ടും. പിന്നെ അടുത്ത നൈറ്റ് അവർക്ക് വർക്ക് ചെയ്യണ്ട,
2: ഓഫായിരിക്കും.
3: അങ്ങനെ ആഴ്ചയിൽ അവർക്ക് രണ്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്താൽ മതി. പക്ഷേ ലോക്കോ പൈലറ്റുമാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ മിനിമം 4 നൈറ്റ് ഡ്യൂട്ടി വരും. ഒരു സ്റ്റേഷനറി സ്റ്റാഫിന് ആഴ്ചയിൽ 2 വെച്ചിട്ട് 8 നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടതെങ്കിൽ ഒരു ലോക്കോ പൈലറ്റ് മിക്കവാറും ഒരു മാസത്തിൽ ഒരു കുറഞ്ഞത് ഒരു 15-18 നൈറ്റ് ഡ്യൂട്ടികൾ ഒരു ലോക്കോ പൈലറ്റിന് ചെയ്യേണ്ടതായിട്ട് വരികയാണ് ഇത്. അപ്പൊ ഇത് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഉള്ള ഒരു നൈറ്റ് ഡ്യൂട്ടി അല്ല, വെറുതെ ഇരുന്ന് ഉറക്കം നിൽക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടിയുടെ സമയത്ത് ഫുള്ളായിട്ട് നമ്മൾ ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്, നമ്മൾ ഹൈ അലർട്ടായിരിക്കണം, നമ്മൾ വിജിലന്റ് ആയിരിക്കണം. എന്ത് കാര്യം സംഭവിച്ചാലും അന്നേരത്തേക്ക് നമ്മളെ അതിനെ ആക്ട് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം. നമ്മൾ എങ്ങനെയാണോ സ്റ്റാർട്ടിങ്ങിൽ പാലക്കാട് നിന്ന് ഞാൻ വണ്ടിയിൽ കയറുമ്പം എത്ര പ്രിപ്പറേഷനിൽ എത്ര ഫ്രഷായിട്ടാണോ ഇരിക്കുന്നത്, അതേപോലെ തന്നെ അതേ സ്റ്റാമിന നിലനിർത്തിക്കൊണ്ട് ഞാൻ മംഗലാപുരത്ത് 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് മംഗലാപുരത്ത് ചെല്ലുമ്പോഴുണ്ടാകണം. കാരണം അതേ വർക്കുകൾ ഒരു മാറ്റവും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോക്കോ പൈലറ്റുമാർക്ക് ഇതുപോലെ 4 നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരുന്ന കാര്യം, നമ്മൾ ഈ പ്രകൃതിയിൽ ഒരു സർക്കാഡിക് റിതമുണ്ട്, എല്ലാ ജീവജാലങ്ങളിലും ഒരു സർക്കാഡിക് റിതമുണ്ട്, ഒരു ബയോളജിക്കൽ ക്ലോക്ക് എല്ലാ മനുഷ്യരിലും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബയോളജിക്കൽ ക്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ജീവികളും മുന്നോട്ട് പോകുന്നത്. മനുഷ്യൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് ജോലി ചെയ്യുകയും രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അപ്പം പകല് വെളിച്ചവും വരുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നു, നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഉണരുന്നു, നമ്മൾ നമ്മുടെ പിന്നെ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നു. രാത്രിയാകുമ്പോഴത്തേക്ക് വെളിച്ചം ഈ ചൂട് കുറയുമ്പോഴത്തേക്ക് ഇരുട്ട് വന്നു കഴിയുമ്പോൾ നമുക്കൊരു മെലാറ്റോണിൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോർമോണാണ് നമ്മളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മളെ ഉറങ്ങാനായിട്ട് പോയി. ഇത് ഇന്ത്യൻ റെയിൽവേയിലെ ഓഫീസർമാരുടെ വിചാരം, ലോക്കോ പൈലറ്റുമാർ എന്തോ ഈ ഭൂമിയിലെ പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള ജീവികളല്ല, മറ്റെന്തോ ജീവജാലങ്ങളാണ് എന്നുള്ള ധാരണയിൽ അവർക്ക് ഈ മെലാട്ടോണിനൊന്നും ഉറക്കോ രാത്രി ഒന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് 4-5 നൈറ്റ് ഡ്യൂട്ടി നമ്മളുടെ വെള്ളി അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് അയാളുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും വിശ്രാന്താവസ്ഥയിലേക്ക് മാറുന്നുണ്ട് അല്ലെ, ഒരു റിജുവിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തലച്ചോറിനകത്തും ആ ഒരു വിശ്രാന്താവസ്ഥ വരുന്നുണ്ട്. തലച്ചോറിൽ നമ്മൾ പകൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം കൊണ്ട് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ തലച്ചോറിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം വാഷ് ചെയ്ത് കളയാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ തലച്ചോറിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് രാവിലെ എണീറ്റിരുന്ന് പഠിക്കും, രാത്രി ഉറക്കളച്ചിരുന്ന് പഠിക്കാനല്ലോ രാവിലെ. എന്ന് വെച്ചാൽ ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഉറക്കത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ള തലച്ചോറുമായിട്ടാണ് അവർ വരുന്നത്. അപ്പം ഇതിന്റെ കുഴപ്പം ഈ നിരന്തരം, അപ്പൊ ഞങ്ങൾ ലോക്കോ പൈലറ്റുമാരുടെയൊക്കെ തലച്ചോറെടുത്ത് നിങ്ങൾ നോക്കിയാൽ ഈ ക്ലാവ് പിടിച്ച ചെമ്പുപാത്രം കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ക്ലാവ് പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഇതിന്റെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പിന്നെ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയും, നമ്മൾ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്രവർത്തിക്കണം. ലോക്കോ പൈലറ്റുമാർക്ക് റിഫ്ലക്സ് ആക്ഷൻ വളരെ ആവശ്യമുള്ളതാണ്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പ്രവർത്തിച്ചിരിക്കണം, അത് റിഫ്ലക്സ് ആക്ഷൻ അല്ലെ, ക്വിക്ക് ഡിസിഷൻ എടുക്കാനുള്ള ചില കാര്യങ്ങൾ, കോൺസെൻട്രേഷൻ, ഇതിനെല്ലാം നമുക്ക് ഭംഗം നേരിടും. ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള നൈറ്റ് ഡ്യൂട്ടി. ശരിക്കുള്ള പഠനങ്ങൾ കാണുമ്പോൾ രണ്ട് നൈറ്റ് ഡ്യൂട്ടി, ഒരു നൈറ്റ് ഡ്യൂട്ടി എടുത്താൽ ഒരു നൈറ്റ് ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള പഠിത്തം. എന്നാലേ നമുക്കത് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെല്ലാം അനുഭവിക്കുന്ന മൈക്രോ സ്ലീപ്പിലേക്ക് നമ്മൾ വീണു പോകണം. മൈക്രോ സ്ലീപ്പിലേക്ക് വീഴുമ്പോഴത്തേക്ക് ഒരു 4 സെക്കൻഡ് മുതൽ ഒരു 3-4 മിനിറ്റ് വരെ ഈ മൈക്രോ സ്ലീപ്പ് നീണ്ടുപോകാം. മൈക്രോ സ്ലീപ്പ് നമ്മൾ വീണു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കണ്ണ് തുറന്നായിരിക്കും ഇരിക്കുന്നത്,
2: പക്ഷെ
3: ഉറങ്ങുകയാണ്, ഉള്ളിൽ ഉറങ്ങും. ഞാൻ എവിടെയാണെന്ന് എനിക്ക് ബോധമില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അപ്പുറത്തിരിക്കുക ആരാണെന്ന് അറിയാതെ ഇങ്ങനെ മൈക്രോ സ്ലീപ്പിൽ നമ്മൾ വീണു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. ഇപ്പം നമ്മൾ സ്പീഡിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, ഈ രാത്രി ഉറക്കുന്നാലും നമുക്കൊരു ഭീതിയുണ്ട്, സിഗ്നൽ പാസ് ചെയ്യുന്നതാണ്, ആ സ്പീഡിന്റെ ഭീതി നമ്മുടെ ഉള്ളിലുണ്ടാകും. അപ്പം നമ്മൾ മൈക്രോ സ്ലീപ്പ് വേണം, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ചില സ്ഥലങ്ങളിൽ സ്റ്റേഷനുകളൊക്കെ ലൂപ്പ് ലൈനിലേക്ക് വണ്ടി കയറുമ്പോൾ സ്പീഡ് കുറച്ചിട്ട് 15 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ 15 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ വണ്ടി പോകുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ 3-ാമത്തെ നൈറ്റൊക്കെ ആയിരിക്കും, തണുത്ത കാറ്റ് വരുന്നുണ്ടാവും, ഇരുട്ടുണ്ട്, വേഗത വളരെ കുറവാണ്. നമ്മളിങ്ങനെ ഇരുന്ന് വരുമ്പം നമ്മളിങ്ങനെ പതുക്കനെ ഇങ്ങനെ ഉറങ്ങാൻ, പെട്ടെന്നാണ് ഒരു ഞെട്ടൽ ഞെട്ടുന്നത്. തൊട്ടു മുമ്പിലാണ് ചുവപ്പ് സിഗ്നൽ കാണുന്നത്, ചുവപ്പ് സിഗ്നൽ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ കാണുകയാണ്. അപ്പം നമ്മുടെ ചുവപ്പ് സിഗ്നൽ പാസ് ചെയ്ത് സർവീസ് റിമൂവലാണ്, പെട്ടെന്ന് നമ്മളങ്ങനെ ഞെട്ട് കാണും, ഞെട്ടി ഉണരുകയാണ്. ആ ഭീതി നമ്മുടെ ഉള്ളിലുള്ളതാണ് ഞെട്ടി ഉണരുന്നത്. ഭീതി ഇല്ലെങ്കിൽ നമ്മൾ മൈക്രോ സ്ലീപ്പിൽ വീണു പോകും. അപ്പം ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ആക്സിഡന്റുകൾ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഉടനെ ആക്സിഡന്റ് ഒരു കമ്മിറ്റി ഉണ്ടാക്കും റെയിൽവേ. ആക്സിഡന്റ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ ആക്സിഡന്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ വരുമ്പം ലോക്കോ പൈലറ്റുമാർക്ക് 2 നൈറ്റ് ഡ്യൂട്ടി കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്ന് എല്ലാ ആക്സിഡന്റ് കമ്മിറ്റിയിലും റെയിൽവേ ഓഫീസർമാരുടെ കമ്മിറ്റിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഹൈ പവർ കമ്മിറ്റി എന്ന് പറയും, പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയും, വേറെ പല കമ്മിറ്റികളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റെയിൽവേ ഇനി നടപ്പാക്കിയിട്ടില്ല. ഇപ്പോഴും 4 നൈറ്റ് ഡ്യൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും 4 നൈറ്റ് ഡ്യൂട്ടിയും. എന്നാൽ അതിന് കോമ്പൻസേറ്റഡ് ആയിട്ട് സഫീഷ്യന്റ് ആയിട്ട് എല്ലാ മാസവും ഇത്ര കിട്ടുന്നുണ്ട്. ഈ പിന്നെ പെനഗോണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആന്ധ്രാപ്രദേശിലൊരു ഒരു സ്റ്റേഷനിൽ ഒരു ആക്സിഡന്റ് നടന്നു. അത് ഗുഡ്സ് ട്രെയിൻ നിർത്തി നിന്നിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ പിന്നിൽ പോയിട്ട് ഒരു എക്സ്പ്രസ് ട്രെയിൻ കയറി, ഹംപി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു എക്സ്പ്രസ് കയറി ഇടിച്ചു. അപ്പൊ ആ ഇടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലോക്കോ പൈലറ്റിന്റെ വർക്കിംഗ് പർട്ടിക്കുലേഴ്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അപ്പം ഉടനെ റെയിൽവേ പറഞ്ഞു, അയാൾ ഇവർക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല, അയാൾ തലേദിവസം ഉറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. തലേദിവസമായി നൈറ്റ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ശരിയാണ്, തലേദിവസമായി നൈറ്റ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അയാളുടെ ആ മാസത്തെ പർട്ടിക്കുലേഴ്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അയാൾ 21 നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കണം, ഈ ടയർഡ്നെസ് നമുക്ക് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നൈറ്റ് റെസ്റ്റ്, ഇതിപ്പോ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഞങ്ങൾ മാത്രമല്ല ബാധിക്കുന്നത്, ഞങ്ങളുടെ ഫാമിലിയെയും ബാധിക്കുകയാണ്. അവരും നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ ബാധ്യസ്ഥപ്പെട്ടാണ്. കാരണം എനിക്കിപ്പോൾ രാത്രി 1 മണിക്കാണ് ഡ്യൂട്ടിക്ക് പോകേണ്ടത്, 2 മണിക്കാണ് ഡ്യൂട്ടിക്ക് പോകേണ്ടതെങ്കിൽ എന്നെ 12 മണിക്ക് 2 മണിക്കൂർ മുമ്പ് എന്നെ വിളിക്കും. അപ്പൊ 12 മണിക്ക് ഞാൻ വീട്ടിൽ ഉണർന്നിരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വീട്ടുകാർ ഉണരും. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് 1.5 മണിക്ക് ഇറങ്ങുന്നത് വരെ അവർ അവിടെ ഉണർന്നിരിക്കണം. ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കുകയോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി ചെയ്യണം. അടുത്ത ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ അടുത്ത ദിവസം തിരിച്ച് സ്വാഭാവികമായിട്ട് തിരിച്ചു വരുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. തിരിച്ചു വരുന്ന ഞാൻ ചിലപ്പോൾ 2 മണിക്കായിരിക്കും വരുന്നത്. 2 മണിക്ക് വന്നാൽ വീട്ടുകാരെ വിളിച്ചല്ലോ ഉണർത്തിട്ടല്ലാത്ത പറ്റും. അപ്പൊ അങ്ങനെ അവരിലും നൈറ്റ് ഡ്യൂട്ടി അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ഇൻഡയറക്റ്റ് ആയിട്ട്. പക്ഷേ ഈ സാഹചര്യങ്ങളെല്ലാം വീട്ടുകാർ മനസ്സിലാക്കുന്നുണ്ട്. ലോക്കോ പൈലറ്റുമാർ ഇത്ര ഗുരുതരമായ വളരെ സീരിയസ് ആയിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, വളരെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ലോക്കോ പൈലറ്റുമാരുടെ ഭാര്യമാരും മക്കളൊക്കെ കുറെയൊക്കെ സെൽഫ് സഫിഷ്യന്റ് ആണ് സ്വന്തം കാര്യം നോക്കാനായിട്ട്. കാരണം ഞങ്ങളെ ഇതിനൊന്നും കിട്ടത്തില്ല, ഞങ്ങളെ ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഇത് അതാണ് നൈറ്റ് ഡ്യൂട്ടി സംബന്ധമായിട്ട് പറയാനുള്ളത്.
2: സാർ, എങ്ങനെയാണ് ഈ ലോക്കോ പൈലറ്റ് ആവുന്നത്? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ലോക്കോ പൈലറ്റ് ആവാൻ ആഗ്രഹമുണ്ട്, നല്ല ശമ്പളം ഒക്കെ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആവുന്നത്?
3: ലോക്കോ പൈലറ്റായിട്ട് എങ്ങനെയാണ് ആകേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ പോളിടെക്നിക്കിൽ പഠിച്ച ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിച്ചത്. അപ്പൊ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞിട്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ടെസ്റ്റ് ഉണ്ട്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ, പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ്, അങ്ങനെ 2-3 ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകൾക്ക് ശേഷം നമ്മളെ അവർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെയിൽവേ തന്നെ നമുക്ക് ഇതിന്റെ പരിശീലനം തരികയാണ് ഇന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരുച്ചിറപ്പള്ളിയിലാണ് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു. ഈ നമ്മുടെ സദേൺ റെയിൽവേയുടെ പ്രധാനമായിട്ടുള്ള തിരുച്ചിറപ്പള്ളിയിലാണ്. അപ്പൊ തിരുച്ചിറപ്പള്ളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് നമുക്ക് 10 മാസ 10 മാസം ഞാൻ പറഞ്ഞല്ലോ, എന്റെ ട്രെയിനിങ് 3 മാസം. ഞാൻ അന്ന് സർവീസിൽ കയറിയപ്പോൾ 10 മാസം ട്രെയിനിങ് കിട്ടേണ്ടതാണ്. അന്ന് 3 മാസം കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ട്രെയിനിങ് പിന്നീട് തരാമെന്ന് പറഞ്ഞു, കുറച്ചാൾ വർക്ക് ചെയ്തിട്ട് പിന്നീട് തരാമെന്ന് പറഞ്ഞു. ഞാൻ റിട്ടയർ ചെയ്തു, 36 കൊല്ലത്തെ സർവീസ് റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തിട്ട് 3 വർഷമായി, ഇനി എന്റെ ഇനിഷ്യൽ ട്രെയിനിങ് തീർന്നിട്ടില്ല. ഇനി എന്നാണ് ഇവർ തരുന്നതെന്നും എനിക്കറിയത്തില്ല ഇനിഷ്യൽ ട്രെയിനിങ്. അപ്പൊ എന്തോ ഒരു മാജിക്കിന്റെ പേരിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ ഓടിക്കൊണ്ട്. വലിയൊരു ടീം വർക്കാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്, റൂളുകളൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു മാജിക്കും കൂടെ അതിന്റെ മുകളിലുണ്ട്, ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പം അപ്പൊ ഇതാണ്, പിന്നെ അങ്ങനെ ഡിപ്ലോമയാണ് അന്ന് എടുത്തിരുന്നത്. പക്ഷേ അതിനു മുമ്പോ ഉണ്ടായിരുന്നത് കൂടുതലും എന്നുവെച്ചാൽ സ്റ്റീം എഞ്ചിൻ അബോളിഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് സർപ്ലസ് അതിനകത്തുള്ള ആൾക്കാർ വന്നു, ആ ആൾക്കാരെ കൺവെർട്ട് ചെയ്തു, സ്റ്റീം എഞ്ചിൻ നിന്ന് ഡീസൽ എഞ്ചിനിലേക്ക് കൺവെർഷൻ കൊടുത്തു, അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് കൺവെർഷൻ കൊടുത്ത് അങ്ങനെ അവർ ആ രീതിയിൽ അങ്ങനെ ഒരു സിസ്റ്റം റെയിൽവേ വഴി ഒരു ഭാഗം പോകുന്നുണ്ട്. ഡയറക്ടർ റിക്രൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ RRB വഴി ഞങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ പിന്നെ വർക്കിംഗ് അവേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന റൂമിന്റെ കണ്ടീഷനുകൾ, അതിന്റെ ശോച്യാവസ്ഥയെ പറ്റിയിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ തുടങ്ങി. അങ്ങനെ ആൾ ഇന്ത്യ ലോക്കൽ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പിന്നെ അജിറ്റേഷനുകളും എല്ലാം വന്നു കഴിഞ്ഞപ്പം ഇവർക്ക് മനസ്സിലായി ഈ ഡയറക്ടർ റിക്രൂട്ടേഴ്സ് ഡിപ്ലോമക്കാരെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ IT അതിൻ്റെ താഴെയുള്ള IT എടുത്തു. ഇന്ന് വരെ നമ്മൾ എവിടുത്തെ പിന്നെ ജോലിക്ക് എടുക്കുന്ന ആൾക്കാരെ നോക്കിക്കോളൂ, ഇന്ന് ഒരു ജോലിക്ക് ഇന്ന് 10-ാം ക്ലാസ്സുകാരനാണ്, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ ജോലിക്ക് എടുക്കുന്ന ഡിഗ്രിക്കാരനായിരിക്കും, പിന്നെ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ആ ജോലിക്ക് എടുക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റിനായിരിക്കും. ഈ റെയിൽവേയിൽ മാത്രമേ ഈ സംഭവം ഉണ്ടായിട്ടുള്ളൂ. ഡിപ്ലോമക്കാരനെ, ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഡിപ്ലോമക്കാരനെ എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണെന്ന് പറയുന്നത്, അതിന്റെ താഴെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ITക്കാരെ എടുത്തു. അപ്പൊ ITക്കാരും ഇതേ സിസ്റ്റത്തിൽ തന്നെയാണ്, RRBയും RRB ടെസ്റ്റും ഇന്റർവ്യൂവും സൈക്കോ ടെസ്റ്റും ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് വേണം അവരും വരാനായിട്ട്. ഇപ്പൊ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നിലവിൽ ഇപ്പം വർക്ക് ചെയ്യുന്നവര് BTECകാരും MTECകാരുമാണ്. അവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അവർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് BTEC MTECും, കാരണം ജോലി വലിയൊരു പ്രശ്നമാണല്ലോ ജോലി. ഞാനിപ്പോ റെയിൽവേ പറ്റിയിട്ട് എന്ത് കുറ്റങ്ങൾ പറഞ്ഞാലും ഞാൻ റെയിൽവേയെ പറ്റി കുറ്റം പറയത്തില്ല. ഒരു റെയിൽവേ ജീവനക്കാരനും Class 3 employee Class 4 employees അല്ല ആരായാലും റെയിൽവേ പറ്റിയിട്ട് കുറ്റം പറയത്തില്ല. കുറ്റം പറയുന്ന റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ ബ്യൂറോക്രസിയെ പറ്റിയിട്ടാണ്. ബ്യൂറോക്രസി നടപ്പാക്കുന്ന അവരുടെ പിടിവാശികൾ, അവരൊരു സമാന്തര ഗവൺമെന്റ് പോലെ പോവുകയാണ്. അവരുടെ പിടിവാശികൾ, അവരുടെ നിയമങ്ങൾ, കോടതി പറഞ്ഞാലും അവർ നടപ്പാക്കാത്ത നിയമങ്ങൾ, അങ്ങനെ ബ്യൂറോക്രസിയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. റെയിൽവേ പറ്റി നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും കുറ്റം പറയത്തില്ല. റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്.
1: ലോക്കോ പൈലറ്റിന്റെ ലൈഫ് സ്റ്റോറീസ് ആണ് നമ്മൾ ഇന്ന് ഗസ്റ്റ് റൂമിലൂടെ കേട്ടത്, കണ്ടത്, അറിഞ്ഞത്. ശരിക്കും നമുക്ക് വലിയൊരു തിരിച്ചറിവായിരുന്നു അല്ലെ? പുതിയൊരു കാര്യമാണ് നമ്മൾ ഇന്ന് നമ്മൾ അറിഞ്ഞത്, മനസ്സിലാക്കിയത്, അനുഭവങ്ങളാണ് കേട്ടത്. ഏതായാലും ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ഇതുപോലെയുള്ള അതിഥികളുമായി ഒന്നിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജുവല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500120037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
5: Law Point, know your rights.
6: അഹല്യ എഫ്എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. സാധാരണക്കാരന്റെ നിയമങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ലാ പോയിന്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ആയിലിയാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എന്താ സംസാരിക്കാൻ പോകുന്നേ നോക്കാണെങ്കിലുണ്ടല്ലോ, തങ്ങളുടെ ജീവിതകാലം മുഴുവൻ മക്കൾക്കായിട്ട് അധ്വാനിച്ച് ചോര നീരാക്കി അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുത്ത ശേഷം ഉണ്ടല്ലോ, സ്വന്തം വാർദ്ധക്യ കാലത്ത് മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ കഥകൾ നമ്മൾ നിത്യേന കാണാറുള്ള ഒരു കാര്യമാണ് അല്ലേ. ഒരു പ്രായം കഴിഞ്ഞാൽ മാതാപിതാക്കളെ നോക്കുക എന്നത് മക്കളുടെ കേവലം ഒരു ധാർമ്മിക കടമയായിട്ട് മാത്രമല്ല, മറിച്ച് എന്താ, അത് ലംഘിച്ചു കഴിഞ്ഞാൽ ജയിൽ ശിക്ഷ വരെ ലഭിക്കാവുന്ന കടുത്ത നിയമപരമായ ബാധ്യതയാണെന്ന് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ പലരും ഓർക്കാറില്ല എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഇത്തരത്തിൽ മുതിർന്ന പൗരന്മാർക്ക് അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് 2007 പാസാക്കിയിട്ടുണ്ടായിരുന്ന സുപ്രധാന നിയമമാണ് ഇത്. മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കുന്ന നിയമം, മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007. ഈ ഒരു നിയമപ്രകാരം 60 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും സീനിയർ സിറ്റിസൺ എന്ന പദവിക്കും ഈ നിയമത്തിന്റെ പരിരക്ഷയ്ക്കും അർഹതയുണ്ട് എന്നൊരു കാര്യമാണ്. അതായത് സ്വന്തമായി വരുമാനമില്ലാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളാകാം, അല്ലെങ്കിൽ ദത്തെടുത്ത മക്കളാകാം, അല്ലെങ്കിൽ പേരക്കുട്ടികളാകാം, ആരുമായിക്കോട്ടെ, അവരിൽ നിന്നും സംരക്ഷണം ചോദിച്ചു വാങ്ങാൻ വേണ്ടി പൂർണ്ണ അവകാശമുണ്ട് എന്നൊരു കാര്യമാണ്. ഇപ്പോ നിയമപ്രകാരം സംരക്ഷണം, അതായത് മെയിന്റനൻസ് എന്ന് പറയുന്നത് വെറുതെ ആഹാരം കൊടുക്കൽ മാത്രമല്ല കേട്ടോ, അതായത് കൃത്യമായ ഭക്ഷണം, താമസം, വസ്ത്രം, പ്രായകാലത്തുണ്ടാകുന്ന അസുഖങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സയും മരുന്നും നൽകൽ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മക്കൾക്ക് വരുമാനമില്ലെന്ന് പറഞ്ഞ് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി നിയമപരമായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും ശക്തമായ മറ്റൊരു വശത്തെക്കുറിച്ച്, അതായത് പല മാതാപിതാക്കളും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, സ്വത്ത് തിരികെ വാങ്ങൽ. ആ സ്വത്ത് തിരികെ വാങ്ങൽ നിയമത്തെ കുറിച്ചാണ് ഇനി നമ്മൾ ലാ പോയിന്റിൽ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്. തുടർന്ന് കേൾക്കാം ലാ പോയിന്റിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കൂട്ടുകൂടാം.

0: point, know your rights.
1: Once again, welcome back to Law Point. ഇവിടെയാണ് ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. യെസ്, നമ്മൾ അങ്ങനെ പറയുന്നത് മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 കുറിച്ചാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് ഈ മുതിർന്ന പൗരന്മാർ ചോദിക്കുന്ന, വയസ്സായിട്ടുണ്ടാവുന്ന പാരന്റ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്വത്ത് തിരികെ വാങ്ങൽ നിയമങ്ങളെ കുറിച്ച്, അല്ലെ? അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് അവകാശങ്ങളെ കുറിച്ചാണ്, മാതാപിതാക്കളുടെ അവകാശങ്ങളെ കുറിച്ചാണ്. ഇനി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ, എന്താ? മാതാപിതാക്കളുടെ കയ്യിലുള്ള വീട് വസ്തുവെല്ലാം നമ്മൾ എന്ത് ചെയ്യും? സ്നേഹം നടിച്ച് വാങ്ങും, അല്ലെ? മക്കൾ തങ്ങളുടെ പേരിൽ എഴുതി വാങ്ങാറുണ്ട്. എന്നാൽ ഈ ഒരു ആധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഉടൻ എന്ത് ചെയ്യും? മക്കളുടെ ഭാവമൊക്കെ അങ്ങ് മാറാറുണ്ടല്ലേ. പിന്നീട് മാതാപിതാക്കൾക്ക് ആ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ പോലും വകയുണ്ടാവാറില്ല. ചിലപ്പോൾ അവരെന്ത് ചെയ്യും? വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുകയോ അല്ലെങ്കിൽ വീടിന് പുറത്താക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്ന മാതാപിതാക്കൾക്കായിട്ട് ഈ നിയമത്തിലെ സെക്ഷൻ 23, ഈ ഒരു സെക്ഷൻ 23 പറയുന്ന ഒരു കാര്യമാണ്, കല്ലിൽ കൊത്തിയതുപോലെയുള്ള ഒരു വലിയ രക്ഷാവാചകം ഈ ഒരു സെക്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? അതായത് ഈ ഒരു വകുപ്പ് പ്രകാരം മാതാപിതാക്കൾ തങ്ങളുടെ സ്വത്ത്, അതായത് സെറ്റിൽമെന്റ് ആധാരമായോ അല്ലെങ്കിൽ ദാനാധാരമായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, ആ ഒരു സ്വത്ത് മക്കൾക്ക് എഴുതി കൊടുക്കുന്ന സമയത്ത് മക്കൾ തങ്ങളെ സംരക്ഷിക്കണം എന്നൊരു നിബന്ധന കൂടി അതിലുണ്ടായിരിക്കണം. ഇനി ആധാരത്തിൽ അത് പ്രത്യേകം എഴുതിയിട്ടില്ലെങ്കിൽ പോലും സ്വത്ത് വാങ്ങിയ ശേഷം മക്കൾ മാതാപിതാക്കളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കുകയോ അവരെ പീഡിപ്പിക്കുകയോ ചെയ്താൽ മാതാപിതാക്കൾക്ക് ആ ആധാരം പൂർണ്ണമായിട്ടും റദ്ദാക്കാൻ വേണ്ടി റിവോക്കേഷൻ ഓഫ് ഗിഫ്റ്റ് ഡീഡ് എന്ന് പറയുന്ന കാര്യമുണ്ട്. ആ ഒരു റദ്ദാക്കലിന് നിയമപരമായിട്ട് അവകാശം കൂടിയുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതിനായിട്ട് സിവിൽ കോടതികളിൽ പോയി വർഷങ്ങളോളം കേസ് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവരെന്താ, RDO തലപ്പത്തുള്ള ട്രിബ്യൂണൽ പരാതി നൽകിയാൽ മാത്രം മതി. അവരന്വേഷണം നടത്തി ആ സ്വത്ത് വഞ്ചകരായ മക്കളിൽ നിന്ന് തിരികെ വാങ്ങിയിട്ട് ആർക്ക് നൽകും? മാതാപിതാക്കൾക്ക് തന്നെ നൽകുന്നുള്ളതാണ്. അപ്പോ സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ വെറും കറിവേപ്പിലയല്ല എന്നൊരു കാര്യം നിങ്ങൾ എന്തായാലും ഓർക്കണം. അത് ഓർക്കാനുള്ളൊരു വകുപ്പും നിയമവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറയുന്നുമുണ്ട്. അപ്പൊ എന്തായാലും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമം തന്നെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെയിന്റനൻസ് ആൻഡ് ട്രിബ്യൂണലുകളുടെ പ്രവർത്തനത്തെ കുറിച്ചാണ്. കേൾക്കാം ലാ പോയിന്റിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. Keep on listening, Ahliya from 90.4 KTK.

0: point. Know your rights.
1: ലവ് പോയിന്റ് തുടരുന്നു. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അങ്ങനെ പല പ്രായമായ ആളുകൾക്കും കോടതിയും വക്കീലും എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ഭയം ഉള്ളൊരു കാര്യമാണ് അല്ലെ? കേസ്, വക്കീല്, കോർട്ട്, ഭയങ്കര ഭയമാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമപ്രകാരം എല്ലാ റവന്യൂ ഡിവിഷനുകളിലും RDO ഓഫീസുകളിൽ പ്രത്യേകമായിട്ട് എന്തുള്ളത്, മെയിന്റനൻസ് ട്രിബ്യൂണുകൾ സർക്കാർ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ കോടതികളിൽ പോകാതെ തന്നെ വളരെ എളുപ്പത്തിലും സൗജന്യമായിട്ടും മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കൾക്കെതിരെ ഇവിടെ പരാതി നൽകാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതായത് ഈ ട്രിബ്യൂണലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ, ഇവിടെ കേസ് നടത്തുന്നതിനായിട്ട് വക്കീലന്മാരെ വെക്കാനായിട്ട് നിയമപരമായിട്ട് അനുവാദമില്ല. സെക്ഷൻ 17 പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ മാതാപിതാക്കൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തകൻ വഴിയോ വളരെ ലളിതമായിട്ട് ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതി നൽകാവുന്നതാണ്. ഇനി പരാതി ലഭിച്ചാൽ എന്ത് ചെയ്യാം? ട്രിബ്യൂണൽ മക്കളുകളെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുള്ളതാണ്. മക്കൾ മാതാപിതാക്കളെ നോക്കുന്നില്ല എന്നൊരു കാര്യം ബോധ്യപ്പെടുകയാണെങ്കിൽ മാസാമാസം ഒരു നിശ്ചിത തുക മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് മെയിൻ്റെനൻസ് ആയിട്ട് നൽകാൻ വേണ്ടി ട്രിബ്യൂണലിന്റെയും ഉത്തരവിടും. അപ്പൊ ട്രിബ്യൂണൽ വിധി വന്ന് 30 ദിവസത്തിനകം മക്കൾ ആ ഒരു തുക നൽകിയിരിക്കണം എന്നാണ്. ഇനി ഇതിനെതിരെ അപ്പീല് പോകണമെങ്കിൽ ആ ഒരു മക്കൾക്ക് അവകാശമില്ല എന്നുള്ളതാണ്. മറിച്ച് എന്താ, മാതാപിതാക്കൾക്ക് മാത്രമേ അപ്പീൽ അതോറിറ്റിയെ സമീപിക്കാനായിട്ടുള്ള ഒരു അവകാശമുള്ളൂ.

0: point. Know your rights.
1: Yes, once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അങ്ങനെ നമ്മൾ ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുന്ന സമയത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്, എന്താ കണ്ണ് കാണാത്ത അല്ലെങ്കിൽ നടക്കാൻ വയ്യാത്ത പ്രായമായ അമ്മമാരെയും അച്ഛമാരെയും ഒക്കെ എന്ത് ചെയ്യും, റെയിൽവേ സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ അമ്പലപ്പറമ്പുകളിലോ അല്ലെങ്കിൽ വിജനമായ വഴികളിലോ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് കടന്നു കളയുന്ന ക്രൂരമായിട്ടുള്ള മക്കളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ? അപ്പോൾ ഇത്തരത്തിൽ മുതിർന്ന പൗരന്മാരെ വഴിയിൽ ഉപേക്ഷിക്കുന്നത് ഈ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കടുത്ത ജാമ്യമില്ലാത്ത ക്രിമിനൽ കുറ്റമാണ് കേട്ടോ. അതായത് ഒരു വ്യക്തിക്ക് സംരക്ഷിക്കേണ്ട ചുമതലയുള്ള പ്രായമായ മാതാപിതാക്കളെയോ മുതിർന്ന പൗരന്മാരെയോ അവരെ പൂർണ്ണമായിട്ട് ഇങ്ങനെ ഉപേക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ തള്ളിക്കളഞ്ഞു പോവുകയാണെങ്കിൽ അവർക്കെതിരെ പോലീസിന് നേരിട്ട് കേസെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം മക്കൾക്ക് 3 മാസം വരെ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 5,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടു കൂടിയ ശിക്ഷയോ ഒക്കെ എന്താണ് ലഭിക്കുന്നുള്ളതാണ് കേട്ടോ. ഇനി പുതിയ ഭേദഗതികൾ പ്രകാരം ഈ ശിക്ഷാ കാലാവധി 6 മാസം വരെയായിട്ട് ഉയർത്താൻ വ്യവസ്ഥയുണ്ട്. ഓ, ഇതുകൂടാതെ തന്നെയാണ് ഈ ട്രിബ്യൂണൽ ഉത്തരവിട്ട മാസപ്പടി കൃത്യമായി നൽകാത്ത മക്കൾക്ക് തുക അടയ്ക്കുന്നത് വരെ ജയിൽ ശിക്ഷ നൽകാനും നിയമത്തിൽ എന്തുണ്ട് വകുപ്പുണ്ട്. ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ ഓർമ്മയിൽ വേണം. അപ്പോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ വാർദ്ധക്യം എന്നത് നാളെ നമ്മളിലേക്കും വരാനുള്ള ഒരു കാര്യമാണ്. ഈ മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതം മുഴുവൻ നമുക്കായിട്ട് തന്നവരാണ് അല്ലെ? അപ്പോൾ അവരെ സ്നേഹത്തോടെ പരിചരിക്കുക എന്നത് നമ്മുടെ ഒരു കടമയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, മുതിർന്നവരെ ബഹുമാനിക്കണം, അവരെ നമ്മൾ നോക്കണം അല്ലെ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിയമപരമായിട്ട് കുറേ പനിഷ്മെന്റ്സ് കിട്ടും എന്നുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് ലാ പോയിന്റ് ആണ്. ഓൺ യുവർ അഹൽ എഫ്എം 90.4 കൂടെ ഉണ്ടായിരുന്ന ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ലാ പോയിന്റിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ലാ പോയിന്റുമായിട്ട് മറ്റൊരു നിയമവും ശോവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹൽ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112. 0492322500.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
6: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
7: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തുർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തുർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
4: Listen without break with Ahalya FM 90.4. Kete kete kutu kuda.
5: CBSE-യുടെ ത്രിഭാഷാ നയത്തിലെ അപ്രതീക്ഷിത പിന്മാറ്റം സംസ്ഥാനത്തെ ആശങ്കയിലാഴ്ത്തുന്ന കടുത്ത മഴക്കുറവിന്റെയും ജനന നിരക്കിലെ ഇടിവ് മൂലം പോളിയോ വാക്സിൻ സ്വീകരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിലുണ്ടായ കുറവിന്റെയും വാർത്തകൾ, തമിഴ്നാട് ഗതാഗത മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങളും കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളും, സാമ്പത്തിക രംഗത്തേക്ക് വരുമ്പോൾ കോ കേരള വിമാന കമ്പനിയുടെ വരവും സ്വർണ വിൽപ്പനയിലെ വൻ കുതിപ്പ്, രാഷ്ട്രീയ ലോകത്ത് BJP വരാനിരിക്കുന്ന നിർണായകമായ നീക്കങ്ങൾ, ആഗോളതലത്തിൽ അമേരിക്കൻ സുപ്രീംകോടതിയുടെ സുപ്രധാന വിധികളും, ആയത്തുള്ള അലി ഖമനിയുടെ വിലാപയാത്രയും, സാങ്കേതിക വിദ്യയിലെ പുതിയ മാറ്റങ്ങളും കളിമുറ്റങ്ങളിലെ അപ്രതീക്ഷിത അട്ടിമറികളും, താരസംഘടനയായ അമ്മയിലെ പുതിയ നിയമ പോരാട്ടങ്ങളും ഉൾപ്പെടെയുള്ള സിനിമാ വിശേഷങ്ങളും മറ്റ് സംഭവ വികാസങ്ങളുമായി പോയ വാരത്തിലെ പ്രധാന സംഭവങ്ങൾ ഉൾപ്പെടുത്തി അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ആഴ്ചവട്ടം ആരംഭിക്കുന്നു. കൂടെയുണ്ട് ഞാൻ സുമൻ. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ. ആഴ്ചവട്ടത്തിൽ ആദ്യം ആനുകാലിക വിശേഷങ്ങൾ. വിദ്യാഭ്യാസ രംഗത്തെ വലിയൊരു സുപ്രധാന തീരുമാനത്തോടെ നമുക്ക് ആനുകാലിക വിശേഷങ്ങൾ ആരംഭിക്കാം. CBSE-യുടെ 9th ത്രിഭാഷാ നയം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചു. നിലവിൽ 7, 8, 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി ബോർഡ് പരീക്ഷയിൽ മൂന്നാമതൊരു ഭാഷ എഴുതേണ്ടതില്ല എന്ന വലിയ ഇളവാണ് വന്നിരിക്കുന്നത്. കേരളത്തെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് June സംസ്ഥാനത്ത് 34% മഴക്കുറവ് രേഖപ്പെടുത്തി. എൽ നിനോ പ്രതിഭാസം ശക്തമാകുന്നതിനാൽ ജൂലൈ മാസത്തിലും രാജ്യത്ത് കടുത്ത വരൾച്ചയും കുറഞ്ഞ മഴയെ പ്രതീക്ഷിക്കുന്നുള്ളൂവെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് 1901 ശേഷമുള്ള 5th വരണ്ട ജൂൺ കൂടിയായിരുന്നു. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് യാത്രക്കാർക്ക് വലിയൊരു സന്തോഷ വാർത്ത പുറത്തുവന്നിട്ടുണ്ട്. ഇനി മുതൽ തമിഴ്നാട് സംസ്ഥാനത്ത് എയർ കണ്ടീഷൻഡ് ബസ്സുകൾ മാത്രമേ വാങ്ങുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി വിജയ് പ്രഖ്യാപിച്ചതായി ഗതാഗത മന്ത്രി വിജയ് തമിഴൻ പാർത്ഥിവൻ അറിയിച്ചു. കേരളത്തിലെ പുതിയ ഭരണ നിയമനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുൻ ജില്ലാ ജഡ്ജി N. ശേഷാദ്രിനാഥനെ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാനുള്ള ശുപാർശ ഗവർണർ അംഗീകരിച്ചത് പോയ വാരം. എന്നാൽ അദ്ദേഹത്തിന്റെ സംഘപരിവാർ ബന്ധം ആരോപിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പുകൾ ഉയരുകയും ചെയ്തു. നിയമസഭയിൽ നിന്ന് മറ്റൊരു അപൂർവ റെക്കോർഡ് വാർത്ത കൂടിയുണ്ട്. സമ്മേളനത്തിന്റെ അവസാന ദിവസം എല്ലാ നടപടികളിലും സജീവമായി പങ്കെടുത്ത് മുഖ്യമന്ത്രി VD സതീശൻ റെക്കോർഡിട്ടു. ചോദ്യോത്തരവേള മുതൽ പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടയാക്കിയ ധനബില്ല് ചർച്ച വരെ നീണ്ട സഭാ നടപടികളിൽ അദ്ദേഹം ഒറ്റയ്ക്ക് മറുപടി നൽകുകയും ചെയ്തു. റേഷൻ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ആശ്വാസമേകി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗ്രീൻ ATM സംവിധാനം വരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 5 മിനിറ്റ് കൊണ്ട് 50 കിലോ വരെ ധാന്യം ലഭിക്കുന്ന ഈ പൈലറ്റ് പ്രോജക്റ്റിനായി മന്ത്രി അനൂപ് ജേക്കബിന്റെ മണ്ഡലമായ പിറവത്തിനാണ് മുഖ്യ പരിഗണന. സെൻസസ് ഡ്യൂട്ടിയുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് മാസത്തിൽ 10 ദിവസം പൂർണമായോ 20 ദിവസം പകുതി സമയമോ അവധിയെടുക്കാമെന്ന് പൊതുഭരണ വകുപ്പ് പുതിയ ഉത്തരവിറക്കിയത് പോയ വാരം. സ്കൂൾ സമയത്തിന് ശേഷം ജോലി ചെയ്യണമെന്ന മുൻ സർക്കുലർ ഇതോടെ അസാധുവായി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് കേരളത്തിനുള്ള മണ്ണെണ്ണ വിഹിതത്തിൽ കേന്ദ്ര സർക്കാർ 1570 കിലോ ലിറ്ററിന്റെ കുറവ് വരുത്തിയത് റേഷൻ കാർഡ് ഉടമകളെയും മത്സ്യത്തൊഴിലാളികളെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അടുത്തതായി, ലഹരി വിൽപ്പനക്കാർക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ശക്തമായതോടെ സംസ്ഥാനത്ത് ജയിലുകൾ തടവുകാരെ കൊണ്ട് നിറയുകയാണ്. 7877 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ളിടത്ത് നിലവിൽ 9935 പേരുണ്ട് എന്നാണ് കണക്കുകൾ. ജാമ്യ വ്യവസ്ഥകൾ കർശനമായതാണ് റിമാൻഡ് തടവുകാരുടെ എണ്ണം കൂടാൻ കാരണം. ആനുകാലിക വിശേഷത്തിലെ അവസാനത്തെ കാര്യം, സംസ്ഥാനത്ത് ജനന നിരക്കിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നതായി ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. പോളിയോ തുള്ളിമരുന്ന് ആവശ്യമായ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 6.2 ലക്ഷം കുട്ടികളുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആനുകാലിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി സാമ്പത്തിക രംഗത്തിലേക്ക് കടക്കാം. ഒരു ചെറിയ ഇടവേള.

സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ പ്രതിസന്ധി ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ഇന്ധന നിയന്ത്രണങ്ങൾ ഇന്ത്യ പിൻവലിച്ചത് പോയ വാരം. വാണിജ്യ ആവശ്യങ്ങൾക്കായി ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിനുള്ള നിയന്ത്രണങ്ങളാണ് ഒഴിവാക്കിയത്. കേരളത്തിലെ സഹകരണ മേഖലയിൽ നിന്ന് വലിയൊരു ചുവടുവെപ്പ് വരുന്നു. കോ കേരള എന്ന പേരിൽ കുറഞ്ഞ ചെലവിൽ യാത്ര സാധ്യമാക്കുന്ന ആദ്യത്തെ വിമാന കമ്പനി ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയതായി MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ പോയ വാരം അറിയിച്ചു. ഇന്ധന വിപണിയിലേക്ക് നോക്കുമ്പോൾ പ്രമുഖ സ്വകാര്യ എണ്ണ വിതരണ കമ്പനിയായ നയാര എനർജി പെട്രോൾ വില ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയും പോയ വാരം വെട്ടിക്കുറച്ചു. ഒപ്പം പൊതുമേഖലാ എണ്ണ കമ്പനികൾ വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില 180 രൂപ കുറച്ചതും കൊച്ചി ഉൾപ്പെടെയുള്ള വിപണികൾക്ക് വലിയ ആശ്വാസമേകുന്നുണ്ട്. കേരള നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ അഭാവത്തിൽ ഒട്ടനവധി ഔദ്യോഗിക ഭേദഗതികളോടെ ധനബില്ല് ശബ്ദവോട്ടോടെ പാസാക്കിയത് പോയ വാരം. സ്വർണ വിപണിയിലേക്ക് നോക്കുമ്പോൾ വിലയിലുണ്ടായ വലിയ ഏറ്റക്കുറച്ചിലുകൾ കാരണം ഇന്ത്യൻ കുടുംബങ്ങൾ വൻതോതിൽ പഴയ സ്വർണം വിറ്റഴിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഏപ്രിൽ ജൂൺ പാദത്തിൽ മാത്രം വിൽപ്പനയിൽ 43% വർധനവോടെ 50 ടൺ പഴയ സ്വർണമാണ് വിറ്റഴിക്കപ്പെട്ടത്. പെൻഷൻ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ സ്കീമുകൾ ഒഴിവാക്കി പുതിയ GPS 2026 നിലവിൽ വന്നത് പോയ വാരം. കുറവുകളില്ലാത്ത പെൻഷൻ ക്ലെയിമുകൾ 20 ദിവസത്തിനകം അനുവദിച്ചില്ല എങ്കിൽ വൈകുന്ന ദിവസങ്ങൾക്ക് PF കമ്മീഷണറുടെ ശമ്പളത്തിൽ നിന്ന് 12% പലിശ അപേക്ഷകന് നൽകേണ്ടി വരും. അന്താരാഷ്ട്ര ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കാൻ UPI വഴി വിദേശത്തേക്കുള്ള തത്സമയ വിനിമയ ഇടപാടുകൾ തീർപ്പാക്കുന്നതിന് NPCI, പ്രമുഖ ആഗോള ബാങ്കുകളായ HSBC, JP Morgan എന്നിവയുമായി ധാരണയിലെത്തിയതും പോയ വാരം. സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളാണ് കേട്ടത്. ഇനി രാഷ്ട്രീയ രംഗത്തിലേക്ക് കടക്കാം. ചെറിയൊരു

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി രാഷ്ട്രീയ രംഗത്തെ വിശേഷങ്ങൾ. വരാനിരിക്കുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി BJP സ്ഥാനാർത്ഥികളെ പ്രഭാരിമാരായി നിശ്ചയിച്ച് മുൻകൂട്ടി രംഗത്തിറക്കാൻ ഒരുങ്ങുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ കെ സുരേന്ദ്രനും പ്രഭാരിമാരായേക്കും. ഒപ്പം കേന്ദ്രമന്ത്രിസഭയിൽ ഒരാൾക്ക് ഒരു പദവി നയം വർഷകാല സമ്മേളനത്തോടെ കർശനമാക്കാനും BJP തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വധശ്രമ കേസിൽ അറസ്റ്റിലായ BJP കൌൺസിലർക്ക് വേണ്ടി ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP കൌൺസിലർമാർ തമ്മിൽ കൌൺസിൽ യോഗത്തിൽ വലിയ വാക്കേറ്റവും ഡയസിന് മുകളിൽ കയറി ഉന്തും തള്ളുമുണ്ടായത് പോയവാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ തമിഴക വെട്രിക്കഴകം കൂടുതൽ കരുത്താർജിക്കുകയാണ്. പ്രതിപക്ഷ നിരയിലുള്ള വിടുതലെ ചെറുതൈകൾ കക്ഷി VCK DMK സഖ്യം ഉപേക്ഷിച്ച് TVKയുമായി കൈകോർക്കാൻ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം കേരള കോൺഗ്രസിൽ ഭരണ നടപടികളിൽ പാർട്ടി നിയന്ത്രണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിനെതിരെ PM നിയാസും MR അഭിലാഷും രംഗത്ത് വന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇനി ലോകവിശേഷങ്ങൾ അറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ലോകവിശേഷങ്ങൾ. ഒരു ഇടവേളയ്ക്ക് ശേഷം അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ഭീകരരുടെ ഒളിത്താവളങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ സൈനികാക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടത് പോയ വാരം. യൂറോപ്പിലാണെങ്കിൽ കടുത്ത ആഗോള താപനവും ഹീറ്റ് ഡോം പ്രതിഭാസവും മൂലം താപനില 40 ഡിഗ്രി കടന്ന് മരണസംഖ്യ 1300.

നൂറ് പിന്നിട്ട്. ഫ്രാൻസിൽ മാത്രം ജൂൺ അവസാന വാരം താപതരംഗം മൂലം മരണസംഖ്യയിൽ 30% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്ന് രണ്ടു വലിയ സുപ്രധാന വിധികൾ പുറത്തു വന്നിട്ടുണ്ട്. സ്കൂളുകളിലെയും കോളേജുകളിലെയും വനിതാ കായിക മത്സരങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വനിതകളെ വിലക്കാൻ സംസ്ഥാനങ്ങൾക്ക് കോടതി അനുമതി നൽകി. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വ്യക്തമാക്കി കോടതി തള്ളിയത് ട്രംപിന് കനത്ത തിരിച്ചടിയാവുകയും ചെയ്തു. സിന്ധു നദീജല കരാർ തർക്കവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സർദാരി രംഗത്തെത്തിയതും ആഗോളതലത്തിൽ ശ്രദ്ധ നേടി. അന്താരാഷ്ട്ര രംഗത്തെ മറ്റൊരു കാര്യം, അന്തരിച്ച ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ഒരാഴ്ച നീളുന്ന വിലാപയാത്രയ്ക്ക് ടെഹ്റാനിൽ തുടക്കമായത് പോയ വാരം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരീറ്റ, ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അത്ത ഹസ്നൈൻ, കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ലോകവിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക്.

സാങ്കേതിക ലോകത്തെ വിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. വാഹനങ്ങൾക്ക് ട്രാഫിക് പിഴ ചുമത്തി എന്ന വ്യാജേന ഈ ചലാന്റെ പേരിൽ വാട്സപ്പിലൂടെയും SMSലൂടെയും വലിയ തോതിൽ സൈബർ തട്ടിപ്പ് നടക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം വന്നത് പോയവാൻ. ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ UPI വഴി പ്രതിദിനം 75 കോടി ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്ന് IT മന്ത്രാലയം വെളിപ്പെടുത്തിയത് പോയവാരം. ഡിജി ലോക്കർ ഉപയോക്താക്കളുടെ എണ്ണവും 70 കോടി കവിഞ്ഞിട്ടുണ്ട്. ആപ്പിൾ ഉപയോക്താക്കൾക്കായി 29 സുരക്ഷാ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് പുതിയ iOS അപ്ഡേറ്റ് ആപ്പിൾ പുറത്തിറക്കിയത് പോയവാരം. ഫോൺ നമ്പർ കൈമാറാതെ തന്നെ വാട്സപ്പ് ഉപയോഗിക്കാൻ സഹായിക്കുന്ന പുതിയ യൂസർ നെയിം ഫീച്ചർ വാട്സപ്പ് അവതരിപ്പിച്ചതും പോയവാരമായിരുന്നു. ഇതിന് പിന്നാലെ ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിനായി വാട്സപ്പ്, ടെലിഗ്രാം, സിഗ്നൽ തുടങ്ങിയ ആപ്പുകൾക്ക് കേന്ദ്ര IT മന്ത്രാലയം നോട്ടീസ് അയച്ച് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഒപ്പം VPN സേവനങ്ങൾക്കും കടുത്ത നിയന്ത്രണങ്ങൾ വരാൻ പോവുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമ വീഡിയോകൾ പണം വാങ്ങി ടെലിഗ്രാം വഴി പ്രചരിപ്പിക്കുന്ന വലിയൊരു തട്ടിപ്പ് സംഘത്തെ BBC അന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തുകൊണ്ടുവന്നതും ടെക് ലോകത്ത് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കായികരംഗത്തെ വിശേഷങ്ങൾ. വനിതാ 2020 ലോകകപ്പിൽ നിർണായക മത്സരത്തിൽ ഓസ്ട്രേലിയയോട് 6 wicketsന് പരാജയപ്പെട്ട് ഇന്ത്യ പുറത്തായത് പോയ വാരം. എലിസെ പെരി, ആഷ്ലി ഗാർഡ്നർ എന്നിവരുടെ പ്രകടനമാണ് ഒസീസിന് ജയം സമ്മാനിച്ചത്. ബെൽഫാസ്റ്റിൽ നടന്ന 2020 പരമ്പരയിലെ 2nd മത്സരത്തിലും ഇന്ത്യയെ 1 runs അട്ടിമറിച്ച് അയർലൻഡ് ചരിത്ര നേട്ടത്തോടെ പരമ്പര സ്വന്തമാക്കിയത് പോയവാരം. ഇന്ത്യ ഇംഗ്ലണ്ട് 1st 2020 മത്സരം കനത്ത മഴ മൂലം ഉപേക്ഷിച്ചപ്പോൾ ICC റാങ്കിംഗിൽ സഹതാരം അഭിഷേക് ശർമ്മയെ പിന്തള്ളി ഇന്ത്യയുടെ ഇഷാൻ കിഷാൻ 1st സ്ഥാനത്തെത്തുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ മൊറോക്കയോട് പരാജയപ്പെട്ട് നെതർലാൻഡ്സ് പുറത്തായതിന് പിന്നാലെ പരിശീലകൻ റൊണാൾഡ് കോമൻ രാജിവെച്ചത് പോയ വാരം. എന്നാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും റാമോസിന്റെയും മികവിൽ ക്രൊയേഷ്യ 2-1 തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ജൂലൈ 7 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. അവസാനമായി കായികരംഗത്ത് നിന്ന് സാമൂഹിക മാധ്യമങ്ങളിലെ പരാമർശങ്ങളുടെ പേരിലുള്ള 3 വർഷത്തെ വിലക്ക് നീങ്ങിയതോടെ മുൻ ഇന്ത്യൻ താരം എസ് ശ്രീശാന്ത് കേരള ക്രിക്കറ്റ് ലീഗിലെ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ടീമിനൊപ്പം ചേരുമെന്നുള്ളതാണ്. കായികരംഗത്തെ വിശേഷങ്ങളാണ് കേട്ടത്. ഇനി കലാലോകത്തേക്ക് കടക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ. താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജിക്ക് ശേഷം രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിക്ക് എറണാകുളം മുൻസിഫ് കോടതി വിലക്ക് ഏർപ്പെടുത്തി. ശ്വേതാ മേനോൻ സമർപ്പിച്ച ഹർജിയിൽ ശ്വേതയ്ക്ക് പ്രസിഡന്റായി തുടരാമെന്നും കോടതി നിർദ്ദേശിച്ചു. മറ്റൊരു വാർത്തയിൽ, നടി അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. സിനിമാ റിലീസുകളിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നായകനാകുന്ന ജനനായകൻ ഓൺലൈനിൽ ചോർന്നതിനെ തുടർന്ന് വ്യാജ പതിപ്പുകൾ കണ്ടത് 1.2 കോടി ആളുകളെന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ പോലീസ് വ്യക്തമാക്കി. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ വിസ്മയ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമാകുന്ന ജൂഡ് ആന്റണി ചിത്രം തുടക്കം എന്ന സിനിമയുടെ പുതിയ ഫാമിലി പോസ്റ്റർ പുറത്തുവന്നത് പോയ വാരം. സൈജു കുറുപ്പിന്റെ ഹിറ്റ് ചിത്രം ഭരതനാട്യത്തിന്റെ 3rd ഭാഗമായ ഹൊറർ മൂവി രാസലീല സൂര്യ ടി ജെ ജ്ഞാനവിൽ കൂട്ടുകെട്ടിൽ ഹോംബാലെ ഫിലിംസ് ഒരുക്കുന്ന പുതിയ ചിത്രം എന്നിവ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും പോയ വാരം. പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന വലിയൊരു കോംബോയും ഈ വാരം യാഥാർത്ഥ്യമാവുകയാണ്. മോഹൻലാലിനെ നായകനാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത് ശ്യാം പുഷ്കരൻ തിരക്കഥ ഒരുക്കുന്ന നെടുകണ്ടം മിറാക്കിൾ എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പോസ്റ്റർ പുറത്തുവന്നത് പോയ വാരം. സുഷിൻ ശ്യാമാണ് ചിത്രത്തിന് സംഗീതം നൽകുന്നത്. സിനിമാ ലോകത്തെ ഈ വിശേഷങ്ങളോടുകൂടി ഇന്നത്തെ ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച ഒന്നിക്കാം. അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക എഫ് എം 90.4 കേട്ടുകയും

0: കാറ്റ് മണ്ണപ്പ
1: സിംഹനടൈ പോട്ട് ശിഖരത്തിൽ ഏറ് ശിഖരത്തെ അടൈന്താൽ വാനത്തിൽ ഏറ്
2: MBA ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
4: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
8: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
9: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ടുകേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് നാളെ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ, ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരം നാളെ പുലർച്ചെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കിരൺ റിജിജു പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ തുടങ്ങും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും വനിതാ മന്ത്രിതല യോഗത്തിനും തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിനുശേഷം യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണവില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വില 13% വർദ്ധിച്ചു. പരിഷ്കരിച്ച സംഭരണവില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. വെനിസ്വേലയിലെ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 ആയതായി ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. 16,000-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും അത്ര തന്നെ പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ മാസം 24-ന് 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ ഉണ്ടായത്. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്തർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. 7 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രദേശത്ത് ഇരുവിഭാഗവും തമ്മിൽ വെടിവെപ്പ് തുടരുകയാണ്. എഥനോൾ കലർത്തിയ E20 പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയവും റോഡ് ഗതാഗത ഘനവ്യവസായ മന്ത്രാലയവും അറിയിച്ചു. E20 പെട്രോളിനെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി സംസ്ഥാന പോലീസ് അറിയിച്ചു. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുന്നു. ശക്തമായ മഴയിൽ തിരുവനന്തപുരം ഉൾപ്പെടെ ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സ്വാധീനിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച പ്രതിഭാധനനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് ചർച്ച ചെയ്യുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30. രണ്ടാം മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. പ്രീ ക്വാർട്ടറിന്റെ ആദ്യ ദിനത്തിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോയും പരാജയപ്പെടുത്തിയ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൌൺസിൽ സ്വിമ്മിംഗ് പൂളിൽ സംഘടിപ്പിക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കും. പങ്കെടുക്കുന്ന സ്കൂളുകളും ക്ലബ്ബുകളും മറ്റന്നാൾ വൈകിട്ട് 5 എൻട്രികൾ നൽകേണ്ടതാണ്. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10 നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യയാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ചാൽ മീൻപിടുത്ത വള്ളങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുമെന്ന് കർശന മുന്നറിയിപ്പുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കി. കോഴിക്കോട് കുറ്റ്യാടിയിൽ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ മൊത്തവിതരണ കേന്ദ്രത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ലാബ് പരിശോധനയ്ക്കായി അധികൃതർ സ്ഥാപനത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. തുടർ നടപടി സ്വീകരിച്ചുവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ശുചീകരണം നിലച്ചതായി CPIM നേതാവ് വി ശിവൻകുട്ടി ആരോപിച്ചു. നഗരസഭയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നില്ലെന്നും നഗരസഭാ ഭരണം സ്തംഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രിയെ ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ അറിയാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവർത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനി ഗായികയും പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമായ തീജൻ ബായി അന്തരിച്ചു. ആകർഷകമായ ശബ്ദം, സവിശേഷമായ ആഖ്യാന ശൈലി എന്നിവ തീജൻ ബായി പാണ്ഡവാനിക്ക് ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും പ്രശസ്തി നേടിക്കൊടുത്തു. മഹാഭാരത കഥകളെ വേദിയിൽ ജീവസുറ്റതാക്കുന്ന അസാമാന്യ കഴിവ് അവരെ ഇന്ത്യൻ നാടോടി കലാരംഗത്തെ പ്രശസ്തരായ കലാകാരികളിൽ ഒരാളാക്കി. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് നാളെ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരം നാളെ പുലർച്ചെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
3: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രൂ ആൻഡ് റമാൻ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 lakh rupees ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 rupees സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: ഇന്ത്യൻ സംഗീത ലോകത്തെ തന്റെ അതുല്യമായ സംഗീത മാധുര്യത്തോടെ പതിറ്റാണ്ടുകളായി വിസ്മയിപ്പിക്കുന്ന മഹാനായ സംഗീത സംവിധായകൻ. ആയിരക്കണക്കിന് ഗാനങ്ങൾ, 100,000 സിനിമകൾ, ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന് പുതിയൊരു മുഖം നൽകിയ പ്രതിഭ. ഇസൈജ്ഞാനി ഇളയരാജയെക്കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നാടൻ സംഗീതവും പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതവുമൊക്കെ അതുല്യമായി സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഇന്നും സംഗീതാസ്വാദകരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കോമ്പോസിഷനോടുകൂടിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. തെൻട്രലെ എന്നെ തൊട് എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസും ഉമാരമണനും ചേർന്ന് പാടിയ കണ്ണനെ നീ വരെ കാത്തിരുന്നേ എന്ന പാട്ട് ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

എങ്ങനെയായിരിക്കണം ഒരു പാട്ട് എന്ന ചോദ്യത്തിന് ഇളയരാജയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു, ഒരു പൂ വിരിയുന്നത് പോലെ. ഒരു പൂ വിരിയുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം, ആ കുളിർമ, അതൊക്കെ ആ പാട്ട് എത്ര വർഷങ്ങൾക്ക് മുൻപ് ചെയ്തതാണെങ്കിലും ഓരോ തവണ അത് കേൾക്കുമ്പോഴും ഒരു പൂ വിരിയുന്ന പോലെ ഉള്ള ഒരു സൗന്ദര്യം ആ പാട്ടിനുണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പാട്ടിന്റെ ലോകത്ത് അറിവുകൾ അവസാനിക്കുന്നില്ല, ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു കുട്ടിയെ പോലെ പിന്നെയും പിന്നെയും പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ അതുല്യമായ ഒരു മ്യൂസീഷ്യനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഉൻ കണ്ണിൽ നീർ വിഴുന്നാൽ എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് പി ബിയും ചിത്രയും ചേർന്ന് പാടിയ പാട്ട്, വൈരമുത്തുവിന്റെ വരികൾ കണ്ണിൽ എന്ന കാർകാലം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര.

ഇസൈന്യാനി ഇളയരാജയുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ നല്ലൊരു മ്യൂസിഷ്യനായിരുന്നു. ഒരുപാട് പാട്ടുകൾ പാടുകയും ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് പാട്ടുകൾ കേട്ടു തുടങ്ങുന്നതും അല്ലെങ്കിൽ അത്തരത്തിലൊരു മ്യൂസിക്കൽ ടേസ്റ്റ് വളർത്തിയെടുക്കുന്നതിൽ ചേട്ടന്റെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. ചേട്ടന്റെ ഹാർമോണിയം ചേട്ടൻ അറിയാതെ എടുത്തു വായിക്കുന്നതും അതിലൊരു ആനന്ദം കണ്ടെത്തിയിരുന്നതും ആ കുഞ്ഞു മനസ്സിൽ സംഗീതം പതുക്കെ പതുക്കെ ഒരു ചെടിയായി വളരുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവുകളായിരുന്നു ആക്ച്വലി. അങ്ങനെ ആ മാന്ത്രികൻ ഒരുപാട് പാട്ടുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു. അക്കൂട്ടത്തിലെ നല്ലൊരു പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ആൺപാവം എന്ന സിനിമയിൽ കുയിലേ കുയിലേ പൂങ്കുയിലേ എന്ന ഗാനം, മലേഷ്യ വാസുദേവനും ചിത്രയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി. നിങ്ങളോടൊപ്പം മഹല്യ FM-ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഇസൈഞാനി ഇളയരാജയ്ക്ക് അച്ഛൻ വെച്ചിരുന്ന പേര് മറ്റൊന്നായിരുന്നു, ജ്ഞാനദേശികൻ. പിന്നീട് സ്കൂളിലേക്ക് വന്നപ്പോൾ പേരൊന്നും കൂടെ ഒന്ന് ചുരുക്കി രാജയ്യ. പിന്നീടാണ് ഇളയരാജ എന്ന പേരുണ്ടാവുന്നത്. അന്ന് കാലത്ത് വീട് പണിയുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കാട്ടിൽ നിന്ന് മുള വെട്ടിക്കൊണ്ടുവരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പാകപ്പെട്ട ഒരു മുളയെടുത്ത് ഒരു ഓടക്കുഴൽ പോലെ അതിനെ വെട്ടി ഒതുക്കി, ഓടക്കുഴലിന്റെ രൂപം ശ്രീകൃഷ്ണന്റെ ചിത്രത്തിൽ കണ്ടിട്ടുള്ളതുപോലെ കൃത്യമായി അതിൽ ഓരോ ദ്വാരങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം വായിക്കുമായിരുന്നു. പക്ഷേ ഓരോ ദ്വാരത്തിനുമിടയിൽ എത്ര അകലമുണ്ടാകണമെന്ന് യാതൊരു ചിന്തയുമില്ലാതെ തനിക്ക് പറ്റുന്ന പോലെ ആ ഓടക്കുഴൽ ഉണ്ടാക്കി വായിക്കുമ്പോഴും അത് കറക്റ്റ് ശ്രുതിയിൽ തന്നെയാണ് വായിച്ചിരുന്നത്. ഇവിടെയാണ് സംഗീതം ഒരു ജന്മസിദ്ധമായ കലയാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ഈ കഴിവുകൾ ലോകം അംഗീകരിക്കുകയും ഹൃദയങ്ങളോട് ചേർത്ത് വെക്കുന്ന ഒരുപാട് പാട്ടുകളും നമുക്ക് സമ്മാനിച്ചു. കേളടി കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് പി ബി പാടിയ മറ്റൊരു ഗാനമാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ, മണ്ണിൽ ഈന്ത കാതൽ എൻട്രി. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അഹലി എഫ് എമ്മിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: എന്നാണ്, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവുന്നത്? നമുക്ക് ആർക്കും അത് പ്രവചിക്കാൻ പറ്റില്ല അല്ലെ. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇളയരാജ എന്ന കുട്ടിരാജയ്ക്ക്. ഒരു ദിവസം ചേട്ടന്റെ ട്രൂപ്പിലെ ഹാർമോണിയം വായിക്കുന്ന ആളും ചേട്ടനുമായി കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അന്ന് പുതിയൊരു ഹാർമോണിയം വായിക്കുന്നയാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിലെ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പട്ടണത്തിൽ പോയി ഒരാളെ കൊണ്ടുവരണമെങ്കിൽ 3 ദിവസം എടുക്കും. തൊട്ടടുത്ത ദിവസമുള്ള ഒരു പരിപാടിക്ക് ആര് ഹാർമോണിയം വായിക്കും എന്ന ചോദ്യത്തിന് ഇളയരാജയുടെ അമ്മ പറയാണ്, അനിയൻ നന്നായി വായിക്കുമല്ലോ, ഇളയരാജയെ കൊണ്ടുപോക്കോളൂ എന്ന് പറയാണ്. ചേട്ടൻ അമ്പരന്നു, ഇവൻ ഹാർമോണിയം വായിക്കോ? പിന്നെന്താ, നീ ഇല്ലാത്ത സമയത്ത് അവൻ വായിക്കുന്ന ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ 12 വയസ്സ് പ്രായമുള്ള പയ്യൻ ആ ട്രൂപ്പിലെ പല ഗാനങ്ങളും കേട്ട് പഠിച്ച് ഹാർമോണിയത്തിൽ എവിടെയൊക്കെയോ പ്രാക്ടീസ് ചെയ്തതിന്റെ ഓർമ്മയിൽ അന്ന് സ്റ്റേജിൽ കയറുകയാണ്. ഒരുപാട് പേര് ആ കഴിവ് കണ്ട് അന്ന് ഇളയരാജ എന്ന കുഞ്ഞുരാജയെ കെട്ടിപ്പിടിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് 24 മണിക്കൂറും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് കാണുന്ന ഇളയരാജയുണ്ടാകാനുള്ള ആ മൊമെന്റ്, നമ്മുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് സംഭവിച്ചത് അവിടെയായിരുന്നു. അങ്ങനെ ഒരുപാട് സിനിമകൾ, ഒരുപാട് ഗാനങ്ങൾ. അത്തരത്തിലൊരു സിനിമ തന്നെയാണ് മൺവാസന. SPBയും ജാനകിയും ചേർന്ന് പാടി വൈരമുത്തുവിന്റെ വരികൾ പൊത്തിവെച്ച മല്ലികൈമുട്ട്. ഈ പാട്ട് കേൾക്കാതെ എങ്ങനെ ഈ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യും അല്ലെ? ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ.

ഇസൈഞാനി ഇളയരാജയുടെ സംഗീതത്തിൽ ഫോക്ക് സോങ്ങിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. തനത് നാടൻ കല എന്ന് പറയും അല്ലെ. എങ്ങനെയാണ് നാടൻ കലയും ഇസൈഞാനിയും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസൈഞാനി ജീവിച്ചത് അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. പാടത്ത് പണിയെടുക്കുമ്പോഴും വിത്ത് വിതയ്ക്കുമ്പോഴും കൊയ്യുമ്പോഴും ഒക്കെ പാടാനായി ആ നാട്ടിലുള്ള പലർക്കും പല പാട്ടുകളുണ്ടായിരുന്നു, പല പാറ്റേണിലുള്ള പാട്ടുകളുണ്ടായിരുന്നു. ആ പാട്ടുകളെല്ലാം കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ഇസൈഞാനിക്ക് ഫോക്ക് സോങ് എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം, എനിക്ക് തോന്നുന്നു അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല ഫോക്ക് സോങ്ങുകൾ ഉണ്ടെങ്കിലും മനസ്സിലേക്ക് ഓടി വരുന്നതും ഒരേ ഒരു പാട്ടാണ്, കരകാട്ടക്കാരൻ എന്ന സിനിമയിലെ SPB പാടിയ ഗംഗയമരന്റെ മ്യൂസിക്കിലുള്ള മാങ്കുയിലെ പൂങ്കുയിലെ. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RJ ഹീര.

ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഈ ഇൻസ്ട്രുമെന്റ് ഇല്ലാതെ ഇളയരാജയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഏത് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും? അതിന് വന്ന ഉത്തരം, സ്വന്തം മൈൻഡ് എന്നാണ്. മൈ മൈൻഡ് എന്നാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത്. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, ഏത് ഇൻസ്ട്രുമെന്റ് വായിക്കണമെങ്കിലും നല്ലൊരു മൈൻഡ് വേണ്ടേ? ആ മൈൻഡ് ഉണ്ടെങ്കിലല്ലേ നല്ല ക്രിയേഷൻസ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. തന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെന്റെ പ്രാർത്ഥനയാണ്. ഇതൊക്കെയാണ് ഇളയരാജ എന്ന മ്യൂസീഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തെ പറ്റി നല്ല ധാരണയുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയും നല്ലൊരു ധാരണയുണ്ട്. നല്ലൊരു പാട്ടാണ് അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. മെട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി ഗംഗയമരന്റെ വരികൾക്ക് ഇളയരാജയും എസ് ജാനകിയും ചേർന്ന് പാടിയൊരു പാട്ട്, മെട്ടി ഉളി കാട്രോട്. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ.

0: ആക്ച്വലി ചെയ്ത പാട്ടുകളിൽ രോമാഞ്ചം തരുന്ന പാട്ട് ഏതാണ്? അങ്ങനെ ഒരു ഫോക്സ് സോങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം ഉണ്ട്, അത് ഈ പാട്ടാണ്. ആന എങ്ങനെയാണോ നടക്കുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു ഒബ്സർവേഷൻ ലെവലായിരുന്നു ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നത്. ആന എങ്ങനെയാണോ നടക്കുന്നത് അതുപോലത്തെ ഒരു ട്യൂൺ, അങ്ങനെയാണ് ഈ പാട്ടുണ്ടാവുന്നത്. അപ്പൊ ആന ഇങ്ങനെ ആടി ആടി വരുന്നതിനനുസരിച്ച് യാന വരുവത പാരുംകടി, അങ്ങനെ ട്യൂൺ ചെയ്ത ഒരു പാട്ട്. അത് ഇപ്പോഴും കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തരുന്ന ഒരു പാട്ടാണ് എന്ന് അദ്ദേഹം പറയണ്ടേ. അപ്പൊ നമ്മളെ ഞെട്ടിക്കുന്ന ഓരോ പാട്ടിലും തൻ്റെതായ ഒരു മാജിക് സൂക്ഷിക്കുന്ന ഒരു മാന്ത്രികൻ എന്ന് തന്നെ പറയണം. ഇസൈ, ഞാൻ ഇളയരാജയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് ഈ പാട്ടോടുകൂടി നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാക്കിച്ചട്ട എന്ന സിനിമയിൽ എസ് പി ബി പാടിയ ഒരു പാട്ട് സിംഗാരി സരക്ക്, നല്ല എനർജറ്റിക് ആയ ഈ പാട്ടോടുകൂടിയാണ് നമ്മുടെ ഷോ അവസാനിക്കുന്നത്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.
1: വാഴപ്പഴ തോലുരിച്ച് പാനയില ഊറ വച്ച് വാണലിൽ രാപ്പകല കാച്ചിങ്ക വച്ചിരുക്ക് പാത്താലേ തണ്ണി വരും.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 0492322500.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: അപ്പുറം പോയിടെ വൈഡൂരെ കൊട്ടാരം കപ്പം കെട്ടാം.
1: വൈഡൂരെ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ലാത്തോനെന്തും വീമ്പിളക്കാം.
0: കാണാൻ പോകണ പൂരം ചൊല്ലണ താരാ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കൊങ്ങല ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷുറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. VBGRAMJI പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിച്ച പ്രധാനമന്ത്രി പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലന്റിലും സന്ദർശനം നടത്തും. VBGRAMJI പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനതു വിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 മണിവരെ ആമുഖ ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750-ൽ അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സമാന്തരപാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗതക്കുരുക്കുണ്ടായത്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താ കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിബി ജീറാംജി പദ്ധതിയുടെ ആദ്യഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യയുൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഹുണത്തെ ആചാ സജണാ തേരി യാദ് സതാവേ ടോലി ടോൾ ബജാവേ ഗീത് ഖുഷി ദേഗാവേ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434414.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും. രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷി from road kambalathara. Contact 7591979393.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാം, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
6: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
7: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
8: ഇന്ത്യൻ സംഗീത ലോകത്തെ തന്റെ അതുല്യമായ സംഗീത മാധുര്യത്തോടെ പതിറ്റാണ്ടുകളായി വിസ്മയിപ്പിക്കുന്ന മഹാനായ സംഗീത സംവിധായകൻ. ആയിരക്കണക്കിന് ഗാനങ്ങൾ, 100 കണക്കിന് സിനിമകൾ, ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന് പുതിയൊരു മുഖം നൽകിയ പ്രതിഭ. ഇസൈഞാനി ഇളയരാജയെക്കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നാടൻ സംഗീതവും പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതവുമൊക്കെ അതുല്യമായി സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഇന്നും സംഗീതാസ്വാദകരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കോമ്പോസിഷനോട് കൂടിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. തെൻട്രലെ എന്നെ തൊടു എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസും ഉമാരമണനും ചേർന്ന് പാടിയ കണ്ണനെ നീ വര കാത്തിരുന്നേ എന്ന പാട്ട് ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

എങ്ങനെയായിരിക്കണം ഒരു പാട്ട് എന്ന ചോദ്യത്തിന് ഇളയരാജയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു: ഒരു പൂ വിരിയുന്നത് പോലെ. ഒരു പൂ വിരിയുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം, ആ കുളിർമ, അതൊക്കെ ആ പാട്ട് എത്ര വർഷങ്ങൾക്ക് മുൻപ് ചെയ്തതാണെങ്കിലും ഓരോ തവണ അത് കേൾക്കുമ്പോഴും ഒരു പൂ വിരിയുന്ന പോലെ ഉള്ള ഒരു സൗന്ദര്യം ആ പാട്ടിനുണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പാട്ടിന്റെ ലോകത്ത് അറിവുകൾ അവസാനിക്കുന്നില്ല, ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു കുട്ടിയെ പോലെ പിന്നെയും പിന്നെയും പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ അതുല്യമായ ഒരു മ്യൂസീഷ്യനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഉൻ കണ്ണിൽ നീർ വിഴുന്നാൽ എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് പി ബിയും ചിത്രയും ചേർന്ന് പാടിയ പാട്ട്, വൈരമുത്തുവിന്റെ വരികൾ, കണ്ണിൽ എന്ന കാർകാലം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര.

ഇസൈന്യാനി ഇളയരാജയുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ നല്ലൊരു മ്യൂസിഷ്യനായിരുന്നു. ഒരുപാട് പാട്ടുകൾ പാടുകയും ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് പാട്ടുകൾ കേട്ടു തുടങ്ങുന്നതും അല്ലെങ്കിൽ അത്തരത്തിലൊരു മ്യൂസിക്കൽ ടേസ്റ്റ് വളർത്തിയെടുക്കുന്നതിൽ ചേട്ടന്റെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. ചേട്ടന്റെ ഹാർമോണിയം ചേട്ടൻ അറിയാതെ എടുത്തു വായിക്കുന്നതും അതിലൊരു ആനന്ദം കണ്ടെത്തിയിരുന്നതും ആ കുഞ്ഞു മനസ്സിൽ സംഗീതം പതുക്കെ പതുക്കെ ഒരു ചെടിയായി വളരുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവുകളായിരുന്നു ആക്ച്വലി. അങ്ങനെ ആ മാന്ത്രികൻ ഒരുപാട് പാട്ടുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു. അക്കൂട്ടത്തിലെ നല്ലൊരു പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ആൺപാവം എന്ന സിനിമയിൽ കുയിലേ കുയിലേ പൂങ്കുയിലേ എന്ന ഗാനം, മലേഷ്യ വാസുദേവനും ചിത്രയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി. നിങ്ങളോടൊപ്പം മഹല്യ FM-ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഇസൈഞാനി ഇളയരാജയ്ക്ക് അച്ഛൻ വെച്ചിരുന്ന പേര് മറ്റൊന്നായിരുന്നു, ജ്ഞാനദേശികൻ. പിന്നീട് സ്കൂളിലേക്ക് വന്നപ്പോൾ പേരൊന്നും കൂടെ ഒന്ന് ചുരുക്കി രാജയ്യ. പിന്നീടാണ് ഇളയരാജ എന്ന പേരുണ്ടാവുന്നത്. അന്ന് കാലത്ത് വീട് പണിയുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കാട്ടിൽ നിന്ന് മുള വെട്ടിക്കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിലേറ്റവും പാകപ്പെട്ട ഒരു മുളയെടുത്ത് ഒരു ഓടക്കുഴൽ പോലെ അതിനെ വെട്ടി ഒതുക്കി, ഓടക്കുഴലിന്റെ രൂപം ശ്രീകൃഷ്ണന്റെ ചിത്രത്തിൽ കണ്ടിട്ടുള്ളതുപോലെ കൃത്യമായി അതിലോരോ ദ്വാരങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം വായിക്കുമായിരുന്നു. പക്ഷേ ഓരോ ദ്വാരത്തിനുമിടയിൽ എത്ര അകലമുണ്ടാകണമെന്ന് യാതൊരു ചിന്തയുമില്ലാതെ തനിക്ക് പറ്റുന്ന പോലെ ആ ഓടക്കുഴൽ ഉണ്ടാക്കി വായിക്കുമ്പോഴും അത് കറക്റ്റ് ശ്രുതിയിൽ തന്നെയാണ് വായിച്ചിരുന്നത്. ഇവിടെയാണ് സംഗീതം ഒരു ജന്മസിദ്ധമായ കലയാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ഈ കഴിവുകൾ ലോകം അംഗീകരിക്കുകയും ഹൃദയങ്ങളോട് ചേർത്ത് വെക്കുന്ന ഒരുപാട് പാട്ടുകളും നമുക്ക് സമ്മാനിച്ചു. കേളടി കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് പി ബി പാടിയ മറ്റൊരു ഗാനമാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ, മണ്ണിൽ ഈന്ത കാതൽ എൻട്രി. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അഹലി എഫ് എമ്മിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

എന്നാണ്, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവുന്നത്? നമുക്ക് ആർക്കും അത് പ്രവചിക്കാൻ പറ്റില്ല അല്ലെ. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇളയരാജ എന്ന കുട്ടി രാജയ്ക്ക്. ഒരു ദിവസം ചേട്ടന്റെ ട്രൂപ്പിലെ ഹാർമോണിയം വായിക്കുന്ന ആളും ചേട്ടനുമായി കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അന്ന് പുതിയൊരു ഹാർമോണിയം വായിക്കുന്നയാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിലെ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പട്ടണത്തിൽ പോയി ഒരാളെ കൊണ്ടുവരണമെങ്കിൽ 3 ദിവസം എടുക്കും. തൊട്ടടുത്ത ദിവസമുള്ള ഒരു പരിപാടിക്ക് ആര് ഹാർമോണിയം വായിക്കും എന്ന ചോദ്യത്തിന് ഇളയരാജയുടെ അമ്മ പറയാണ്, അനിയൻ നന്നായി വായിക്കുമല്ലോ, ഇളയരാജയെ കൊണ്ടുപോക്കോളൂ എന്ന് പറയാണ്. ചേട്ടൻ അമ്പരന്തു, ഇവൻ ഹാർമോണിയം വായിക്കോ? പിന്നെന്താ, നീയില്ലാത്ത സമയത്ത് അവൻ വായിക്കുന്ന ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ 12 വയസ്സ് പ്രായമുള്ള പയ്യൻ ആ ട്രൂപ്പിലെ പല ഗാനങ്ങളും കേട്ട് പഠിച്ച് ഹാർമോണിയത്തിൽ എവിടെയൊക്കെയോ പ്രാക്ടീസ് ചെയ്തതിന്റെ ഓർമ്മയിൽ അന്ന് സ്റ്റേജിൽ കയറുകയാണ്. ഒരുപാട് പേര് ആ കഴിവ് കണ്ട് അന്ന് ഇളയരാജ എന്ന കുഞ്ഞു രാജയെ കെട്ടിപ്പിടിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് 24 മണിക്കൂറും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് കാണുന്ന ഇളയരാജയുണ്ടാകാനുള്ള ആ മൊമെന്റ്, നമ്മുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് സംഭവിച്ചത് അവിടെയായിരുന്നു. അങ്ങനെ ഒരുപാട് സിനിമകൾ, ഒരുപാട് ഗാനങ്ങൾ. അത്തരത്തിലൊരു സിനിമ തന്നെയാണ് മൺവാസന. SPBയും ജാനകിയും ചേർന്ന് പാടി വൈരമുത്തുവിന്റെ വരികൾ പൊത്തിവെച്ച മല്ലികൈമുട്ട്. ഈ പാട്ട് കേൾക്കാതെ എങ്ങനെ ഈ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യും അല്ലെ? ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ

ഇസൈഞാനി ഇളയരാജയുടെ സംഗീതത്തിൽ ഫോക്ക് സോങ്ങിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. തനത് നാടൻ കല എന്ന് പറയും അല്ലെ. എങ്ങനെയാണ് നാടൻ കലയും ഇസൈഞാനിയും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസൈഞാനി ജീവിച്ചത് അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. പാടത്ത് പണിയെടുക്കുമ്പോഴും വിത്ത് വിതയ്ക്കുമ്പോഴും കൊയ്യുമ്പോഴും ഒക്കെ പാടാനായി ആ നാട്ടിലുള്ള പലർക്കും പല പാട്ടുകളുണ്ടായിരുന്നു, പല പാറ്റേണിലുള്ള പാട്ടുകളുണ്ടായിരുന്നു. ആ പാട്ടുകളെല്ലാം കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ഇസൈഞാനിക്ക് ഫോക്ക് സോങ് എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം, എനിക്ക് തോന്നുന്നു അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല ഫോക്ക് സോങ്ങുകൾ ഉണ്ടെങ്കിലും മനസ്സിലേക്ക് ഓടി വരുന്നതും ഒരേ ഒരു പാട്ടാണ്, കരകാട്ടക്കാരൻ എന്ന സിനിമയിൽ എസ് പി ബി പാടിയ ഗംഗയമരന്റെ മ്യൂസിക്കിലുള്ള മാങ്കുയിലെ പൂങ്കുയിലെ. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം. ആർ ജെ ഹീര.

ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഈ ഇൻസ്ട്രുമെന്റ് ഇല്ലാതെ ഇളയരാജയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഏത് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും? അതിന് വന്ന ഉത്തരം, സ്വന്തം മൈൻഡ് എന്നാണ്. മൈ മൈൻഡ് എന്നാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത്. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ഏത് ഇൻസ്ട്രുമെന്റ് വായിക്കണമെങ്കിലും നല്ലൊരു മൈൻഡ് വേണ്ടേ? ആ മൈൻഡ് ഉണ്ടെങ്കിലല്ലേ നല്ല ക്രിയേഷൻസ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. തന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെന്റെ പ്രാർത്ഥനയാണ്. ഇതൊക്കെയാണ് ഇളയരാജ എന്ന മ്യൂസീഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തെ പറ്റി നല്ല ധാരണയുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയും നല്ലൊരു ധാരണയുണ്ട്. നല്ലൊരു പാട്ടാണ് അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. മെട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി ഗംഗയമരന്റെ വരികൾക്ക് ഇളയരാജയും എസ് ജാനകിയും ചേർന്ന് പാടിയൊരു പാട്ട്, മെട്ടി ഉലി കാട്രോട്. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ.

0: ആക്ച്വലി ചെയ്ത പാട്ടുകളിൽ രോമാഞ്ചം തരുന്ന പാട്ട് ഏതാണ്? അങ്ങനെ ഒരു ഫോക്സ് സോങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം ഉണ്ട്, അത് ഈ പാട്ടാണ്. ആന എങ്ങനെയാണോ നടക്കുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു ഒബ്സർവേഷൻ ലെവലായിരുന്നു ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നത്. ആന എങ്ങനെയാണോ നടക്കുന്നത് അതുപോലത്തെ ഒരു ട്യൂൺ, അങ്ങനെയാണ് ഈ പാട്ടുണ്ടാകുന്നത്. അപ്പൊ ആന ഇങ്ങനെ ആടി ആടി വരുന്നതിനനുസരിച്ച് പാരുങ്കടി, അങ്ങനെ ട്യൂൺ ചെയ്ത ഒരു പാട്ട്. അത് ഇപ്പോഴും കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തരുന്ന ഒരു പാട്ടാണ് എന്ന് അദ്ദേഹം പറയണ്ടേ. അപ്പൊ നമ്മളെ ഞെട്ടിക്കുന്ന ഓരോ പാട്ടിലും തൻ്റെതായ ഒരു മാജിക് സൂക്ഷിക്കുന്ന ഒരു മാന്ത്രികൻ എന്ന് തന്നെ പറയണം. ഇസൈ, ഞാൻ ഇളയരാജയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് ഈ പാട്ടോടുകൂടി നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാക്കിച്ചട്ട എന്ന സിനിമയിലെ SPB പാടിയ ഒരു പാട്ട് സിംഗാരി സരക്ക്, നല്ല എനർജറ്റിക് ആയ ഈ പാട്ടോടുകൂടിയാണ് നമ്മുടെ ഷോ അവസാനിക്കുന്നത്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.
1: വാഴപ്പഴ തോലുരിച്ച് പാനയില ഊറ വച്ച് വാണലിൽ രാപ്പകല കാച്ചിങ്ക വച്ചിരിക്ക് പാത്താലേ തണ്ണി വരും.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.